0: ദീപം.
1: തന്റെ പ്രജകളെ പരീക്ഷിക്കാനായി രാജാവ് വഴിയിൽ വെച്ച വലിയൊരു പാർക്കിൽ മാറ്റാൻ ആരും തയ്യാറായില്ല. പകരം സമ്പന്നരായ പലരും രാജാവിനെ കുറ്റപ്പെടുത്തി കടന്നുപോയി. എന്നാൽ അതുവഴി വന്ന ഒരു പാവം കർഷകൻ ഏറെ പണിപ്പെട്ട് ആ കല്ല് വഴിയിൽ നിന്നും മാറ്റുകയും അതിനിടയിൽ രാജാവ് പാരിതോഷികമായി വെച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. ജീവിതത്തിൽ മറ്റുള്ളവർ കണ്ട് പരാതി പറയുന്ന തടസ്സങ്ങളെയെല്ലാം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ വിജയത്തിലേക്കുള്ള വലിയ അവസരങ്ങളായി മാറുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 23 കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 7, വ്യാഴാഴ്ച. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്നും രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നതിന്റെ ചരിത്ര മുഹൂർത്തം ഓർമ്മിക്കാനായാണ് ഈ ദിനം കൊണ്ടാടുന്നത്. പിൽക്കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ അഥവാ ആകാശവാണിയായി വളർന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ വാർത്താവിനിമയം, വിനോദം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിർണായക സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Astraya FM 90. Nadinupam, Natargopam. Studio clock ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. എനിക്കിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ആൻ്റണി ജെ ഡി ഏഞ്ചലോടെ കുറച്ച് വരികളാണ്. Where you go, no matter what the weather, always bring your own sunshine. അതെ, നമ്മൾ എവിടെ പോയാലും പുറത്തെ കാലാവസ്ഥ എന്ത് തന്നെ ആയാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷവും വെളിച്ചവും നമ്മളെപ്പോഴും കൂടെ കരുതണം എന്നാണ് ഇതിൻ്റെ മീനിങ്. ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ മഴയോ ഇരുട്ടോ ഒക്കെ വന്നേക്കാം. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സൺഷൈൻ അല്ലെങ്കിൽ അഥവാ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ഒരിക്കലും കെട്ടുപോകുവാൻ അനുവദിക്കരുത്. അപ്പം എന്തായാലും ഈ ഒരു പോസിറ്റീവോടുകൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നെ രാവിലെ എല്ലാവരും ഉറക്കത്തിനൊക്കെ എണീറ്റ് ഓരോ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആവുമായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിന് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഓരോ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതിനുള്ളിലാണ് നമ്മുടെ ഈ ആശ്രയ FM 90 ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഇവിടെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓരോ അപ്�േറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ ശരിയാക്കാനായിട്ട്. സോ വൺസ് അഗെയിൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90. Nadinoppam, Natharkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് ജൂലൈ 21, സ്വന്തം അതായത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണിന്ന്. 1927 ഇതേ ദിവസമാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം സ്റ്റാർട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുമൊക്കെ നമ്മുടെ ലൈഫ് കീഴടക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനാണെങ്കിലും നല്ല കിട്ടലും പാട്ടുകളൊക്കെ കേൾക്കാനും നമ്മൾ മലയാളികളുടെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ റേഡിയോ ആയിരുന്നു. എത്ര പുതിയ ടെക്നോളജി വന്നിട്ടും ഇന്നും ഒരുപാട് ആളുകളുടെ ഡെയിലി റുട്ടീനിൽ റേഡിയോയ്ക്ക് ഒരു പ്രത്യേക സ്പേസ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാ റേഡിയോ ലിസണേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി റേഡിയോ ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്നു തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ജെ പി നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1,012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ആരംഭിച്ചത്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചു വരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
4: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
8: Bye-bye.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 42 മിനിറ്റ് ആയിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഷെയർ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളുകളിലും പോകുന്ന അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ആണ് കേട്ടോ. അതായത്, നമ്മൾ നിരന്തരം ബസ്സുകളിലൊക്കെ കാണാറുണ്ട് ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ കൺസെഷന്റെ പേരിൽ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, കൺസെഷൻ കിട്ടാനുള്ള പ്രായപരിധി പഴയ 24 വയസ്സിൽ നിന്ന് ഇപ്പോൾ 27 വയസ്സാക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പി ജി ചെയ്യുന്നവർക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇതൊരു കിട്ടിലം വാർത്തയാണ്. അതുപോലെ തന്നെ എത്ര ദൂരം വരെ യാത്ര ചെയ്യാം എന്നൊരു കൺഫ്യൂഷനും പലർക്കും ഉണ്ടായിരുന്നു. അതിപ്പോൾ 40 കിലോമീറ്റർ വരെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ദൂരെയുള്ള കോളേജുകളിൽ പോയി ദിവസവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ആശ്വാസം നൽകുന്ന ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഇനി സമയത്തിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ ആനുകൂല്യം കിട്ടുക. ആ സമയത്തിന് ശേഷമുള്ള യാത്രകൾക്ക് നമ്മൾ സാധാരണ ടിക്കറ്റ് ചാർജ് തന്നെ കൊടുക്കണം. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു സംശയമാണ് ഈ മിനിമം ചാർജ്, അത് എത്രയാണെന്ന്. അത് വെറും 1 രൂപ മാത്രമാണ്. അതിൽ കൂടുതൽ ബസ്സിൽ ആവശ്യപ്പെട്ടാൽ അത് നിയമവിരുദ്ധമാണെന്ന് കൂടി ഓർക്കുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഫുൾ ടൈം വിദ്യാർത്ഥികൾ ആയിരിക്കണം. പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്നവർക്കും ക്രാഷ് കോഴ്സുകൾക്കൊക്കെ പോകുന്നവർക്കും ഈ കൺസെഷൻ ആനുകൂല്യം ലഭിക്കില്ല. ഇനി ഈ കൺസെഷന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇപ്പോൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. MVD ഇൻ ലീഡ്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ഇതിനായി അപേക്ഷിക്കാവുന്നതുമാണ്. നിങ്ങളുടെ കോളേജോ സ്കൂളോ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കുകയും ചെയ്യും. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി നൽകുന്ന ഒരു ഉറപ്പുണ്ട്. കൺസെഷൻ ടിക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് ബസ്സിലെ സീറ്റിൽ ഇരിക്കാൻ അവകാശമുണ്ട്. കൺസെഷൻ ആണെങ്കിൽ സീറ്റിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു നിയമമേ ഇല്ല. അതുപോലെ വിദ്യാർത്ഥികളോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാൽ MVDയോടോ അല്ലെങ്കിൽ പോലീസിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരാതിപ്പെടാം. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മളെപ്പോഴും ഈ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നവരാണല്ലോ. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കൃത്യമായ ഡയറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം ഇൻഫർമേഷനാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. മനോരമ ഹൊറിസോണും കോട്ടയം CMS കോളേജും സംയുക്തമായിട്ട് ഒരു ഓൺലൈൻ ശില്പശാല ഇന്ന് തുടങ്ങുന്നുണ്ട്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് എൻസൈഷൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ ഉൾപ്പെടുത്തി എങ്ങനെ ഒരു ആരോഗ്യകരമായ ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചുമൊക്കെ വിദഗ്ധരാണ് ഈ ക്ലാസുകൾ നയിക്കുന്നത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ പല തെറ്റിദ്ധാരണകളും മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ വെച്ച് എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാക്കാം എന്നും ഇതിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് 9048991111 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ ഒന്നുകൂടി പറയുകയാണ്, 9048991111 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഇടണം.
9: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinopam, Natargopam. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിങ്ങനെ ഭാവിയിൽ ഒരു ഡോക്ടർ ആകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടലം അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എന്തായാലും എത്തിയിരിക്കുന്നത്. യൂറോപ്പിലെ മോൾഡോവയിലുള്ള ദേശീയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള MBBS പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റിയിലൂടെ ഇന്ത്യയിലെ അംഗീകൃത പ്രതിനിധികളായ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ഓഫീസ് വഴി അപേക്ഷിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം തന്നെ 50,000 രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അപേക്ഷിക്കാൻ ഈ മാസം 31-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട് ഓർത്ത് ആരും വിഷമിക്കേണ്ട, ഇതിനായി ലോൺ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. 10,000 ആശുപത്രി കിടക്കുകളും 50-ലധികം ഡിപ്പാർട്ട്മെന്റുകളും 72 ക്ലിനിക്കുകളും ഒക്കെയുള്ള ഒരു വലിയ ക്യാമ്പസിൽ നിലവിൽ 36 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ നിബന്ധനകളെല്ലാം പാലിച്ചാണ് ഇവിടുത്തെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. പഠനം കഴിഞ്ഞാൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പും അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷനും മോൾഡോവ നൽകുന്നുണ്ട്. കൂടാതെ യൂറോപ്പിൽ നിങ്ങൾക്ക് തുടർ പഠനത്തിനായിട്ടുള്ള പ്രാക്ടീസുകളും അവസരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരെ തന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാം ടു ദ നമ്പർ 9847155777. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9847155777 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474291090 0974 2919 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090. So keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർട്ടേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഇസ് ദുനിയാ മേ അഗർ ജന്നത് ഹൈ തോ ബസ് യഹി ഹൈ, യഹി ഹൈ, യഹി ഹൈ.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinopam, Natargopam. Studio Global Ippol, Samayam Krithyam, 8:33 minute ayirikkana. Appo innidathu 9 mani vare ningalude priyappettavarkkayi vishwasam karyangalum okke arikkarayi vilikkam. So, welcome to the number 0474-291-9090. 0474-291-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526690090. അപ്പം നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സത്വം വെളിവാകുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കായകൾ ഉണ്ടാവുമ്പോൾ ആ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കൊത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും പലരുടെയും മാനസിക നില തെറ്റിക്കും. ശുഭദിനം നേരുന്നു സുലൈ അയനക്കോട്. ശരിയാണ്, പലരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ പെട്ടെന്നായിരിക്കും ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും സംഭവിക്കുക. അപ്പോൾ മതിമറന്ന് അതിൽ തന്നെ ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു തകർച്ച വന്നാൽ അത് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ടാവണമെന്നില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു വിൽപ്പവറോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ, സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഇതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് രാവിലെ തന്നെ അയച്ച് സുലൈ ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ വിഷ് ചെയ്യാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രായം ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഓരോ വർഷവും പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള അവസരങ്ങളാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഒരിക്കലും നമ്മുടെ ഏജ് ഇസ് നോട്ട് എ നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഏജ് ഒരു കാര്യത്തിൻ്റെയും ഫുൾ സ്റ്റോപ്പ് അല്ല. നമ്മൾ മുന്നോട്ട് പോവുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് ഇങ്ങനെ പോകുവാൻ സാധിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അയച്ച് മനോജ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം വിഷയമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും ആരും മറക്കണ്ട. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Astrea FM 90.9-നൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷിംഗ് സെഗ്മെന്റാണ്. ഇതിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. ഒരാൾ സ്വന്തം വ്യക്തിത്വത്തോട് അകമഴിഞ്ഞ നീതി പുലർത്തുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കാനാവൂ. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് അവർ സെൽഫിഷാണ്, ഇവർ സെൽഫിഷാന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും അതേപോലെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അവരെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ സാധിക്കട്ടെ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അയച്ച മുഹമ്മദ് ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് വിഷമങ്ങൾ വന്നെന്നും പറഞ്ഞ് നമ്മൾ അതിലൊന്നും തകർന്നു പോകാൻ പാടില്ല. ഒരു പക്ഷേ അത് വലിയൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അതുപോലെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള വിജയ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-49090. 9526-69090. So keep on listening to Astrea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Australia FM 90, Nadinoppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹൃദയപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയല്ലേ? കാരണം എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സമാധാനമില്ലെങ്കിൽ ആ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സമ്പത്തും എല്ലാം ഒന്നിച്ച് കിട്ടട്ടെ. ആൻഡ് ഇതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുള്ള രേവതി ചേച്ചിക്കും നല്ല സമാധാനപരമായിട്ടുള്ള ജീവിതം ഉണ്ടാവിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആശ്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinuppam, Nattarukoppam. Studio clock le pol samayam krithiyam 9 mani kazhinju, krithiyam 14 minute aayirikkanalle. Ini nammal veendum nammude back to back aayittu nammude updates like ingine vannirikkana. Ini nammal kelkan pogunnathu revenue vakuppil ninnulla oru kittilan update aanu. Revenue officeukalile sevanangal ini korachu koodi fast aakkan vendi single sign on ennoru pudhiya samvidhanam nilavil vannirikkana. Sangathi വളരെ സിമ്പിൾ ആണ്. ഉദ്യോഗസ്ഥർക്ക് ഇനി ഓരോ ആപ്ലിക്കേഷനും ഓരോ പാസ്വേഡും യൂസർ ഐ ഡിയും ഒന്നും ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി വെച്ച് ഒറ്റത്തവണ ലോഗിൻ ചെയ്താൽ മാത്രം മതി. എല്ലാ റവന്യൂ കാര്യങ്ങളും അവർക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബെനഫിറ്റ് കിട്ടാൻ പോകുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായിട്ടും നടക്കും എന്ന് തന്നെ കാര്യം. ഭൂമി സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ, ഡിജിറ്റൽ റവന്യൂ കാർഡ്, പ്രവാസി മിത്രം തുടങ്ങിയ ഒരുപാട് പ്രധാന സേവനം ഇതിനകം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവ കൂടി വൈകാതെ എത്തും. അപ്പോൾ റവന്യൂ ഓഫീസുകളിലെ കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ സ്പീഡിൽ നടക്കുമെന്ന് ചുരുക്കം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinuppam, Nattarkuppam. നമ്മൾ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും കോളേജുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ റാഗിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി നമ്മുടെ കുട്ടികളെ ക്യാമ്പസുകളിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ അവരവിടെ സുരക്ഷിതരാണോ എന്നൊരു വലിയ ടെൻഷൻ എപ്പോഴും വീട്ടുകാർക്ക് കാണും. എന്നാൽ ഇനി ആ ടെൻഷൻ കുറച്ചൊന്ന് മാറ്റിവെക്കാം. കാരണം കോളേജുകളിലെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും റാഗിംഗ് തടയാനായി സംസ്ഥാന സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. സിദ്ധാർത്ഥ് ആൻറ്റി റാഗിംഗ് നിയമം എന്നാണ് ഇതിൻ്റെ പേര്. വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സർക്കാർ ഈ നിയമം നടപ്പാക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് സംബന്ധിച്ച് പരാതികൾ വളരെ എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാനായി സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷനും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ക്യാമ്പസുകൾ കുട്ടികൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായി ഇടങ്ങളാകുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഒരല്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ്. ഒറ്റയടിക്ക് പവന് 1680 രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ നമ്മൾ 1,07,440 രൂപ കൊടുക്കേണ്ടി വരും. ഒരു ഗ്രാം ആണെങ്കിലോ 210 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 13,430 രൂപയാണ് ഇപ്പോൾ ഒരു ഗ്രാം വാങ്ങണമെങ്കിലുള്ള നിരക്ക്. ഇനിയിപ്പോൾ 18 ക്യാരറ്റ് സ്വർണത്തിനാണെങ്കിൽ ഗ്രാമിന് 175 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 11,035 രൂപയായിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളിയെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഗ്രാമിന് 240 രൂപയാണ് ഇന്നത്തെ വില. നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യാന്തര വിപണിയിലും സ്വർണത്തിന് പൊള്ളുന്ന വില തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഈ ഒരു റേറ്റൊക്കെ മനസ്സിലൊക്കെ കരുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
3: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്,
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: മോർണിംഗ് ബോജോ.
7: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 19, Adinuppam, Natargoppam. Studio Glogali Bol Samayam Krithiyam 9 Mani Gajinju, Krithiyam 53 Minute Ayirikyana. Penikyan Dhalam Innathe, Morning Mojo Wind Ippa Cheeithu, Tata Bye Bye, Paranyu Pogayanda Samayam Ayirikyana. Adhanu Munnayi, Strigal Kaitu, Uru Kittilam Update Udi Vandhu Tundu, Atthung Kudi Kelikamale. Namadu KSRTC, Uru Kittilam Sakuriyam Ayit Aanu Ippo Vandhu Rikkinnathu, Yes, Pink Bus Aanu Gattu. Strigal Kaitu Maathram Ayitul Uru Prathika Service ാണിത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും യാത്രയിൽ രാത്രിയിലും യാത്ര ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും ഫുൾ സേഫായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിലവിൽ ട്രിവാൻഡ്രത്താണ് ഇത് ഓടുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10:45 വരെയും പിന്നെ രാവിലെ വെളുപ്പിനെ 4 മണി മുതലും ഈ പിങ്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട്. തമ്പാനൂർ, ടെക്നോ പാർക്ക്, പ്രധാന ഹോസ്പിറ്റലുകൾ എന്നിങ്ങനെ നമ്മൾ എപ്പോഴും പോകുന്ന മെയിൻ റൂട്ടുകളിലൊക്കെ ഈ വണ്ടി ഉണ്ടാകും. അപ്പോൾ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് ഈ സർവീസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഹാപ്പി ആയിട്ടും സേഫ് ായിട്ടും എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ സാധിക്കട്ടെ. അതോടുകൂടി എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: Time check. Studio clock ഇപ്പോൾ സമയം 10 മണി. The time is 10 o'clock. നേരെ

0: എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വ്യക്തമാണ്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പട്ടണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: റേഡിയോ 1T വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ബൈജു.
0: ബൈജു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അടുത്ത് തന്നെയാണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, ഞാന്, വൈഫും, മോളും.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൾ ഇപ്പൊ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: 5 പഠിക്കുകയാണ്. പേരെന്താണ്?
1: അനുഗ്രഹ.
0: അനുഗ്രഹ, ഓക്കെ. അപ്പൊ ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകും?
1: സന്തോഷമായിട്ട് പോകണം.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: എന്താ അപ്പൊ ചെയ്യുന്നത്?
1: ഞാനിപ്പം ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്, ഓക്കെ. വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഞാനിപ്പോൾ ഒരു 20 വർഷമായി.
0: 20 വർഷമായി, ഓക്കെ. ഒരു വലിയ പരിചയ സമ്പത്താണ്. എന്തുകൊണ്ടാ ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയത്?
1: എനിക്ക് ഫീൽഡ് വർക്ക് ആയിരുന്നു, പിന്നെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ജോലി റിസൈൻ ചെയ്ത് വണ്ടി ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ്. ഇതാകുമ്പോൾ നമുക്ക് വേറെ പിന്നെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറെ ഇതുണ്ട്, നമുക്ക് എപ്പോഴും പരിമിതികളുണ്ട്. അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനോട് തുടർന്ന് പോകാൻ പറ്റത്തുകൊണ്ട് റിസൈൻ ചെയ്തിട്ട് പിന്നെ വണ്ടി ഫീൽഡ് തിരഞ്ഞെടുക്കുകയായിരുന്നു.
0: ഓക്കെ. വണ്ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അല്ലേ?
1: അതെ അതെ അതെ. അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്.
0: അപ്പൊ വണ്ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ കാറാണോ ഓട്ടോയാണോ?
1: കാറും ഉണ്ട്, ഓട്ടോയും ഉണ്ട്.
0: രണ്ടും ഉണ്ട്. ഓട്ടോയ്ക്ക് ഇപ്പോൾ ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഈ ഓട്ടോ ഇപ്പം വളരെ കുറവാണ് എങ്കിലും അത്യാവശ്യം കാർ ഓട്ടോ ഇതും കൂടെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു.
0: ബാലൻസ് ചെയ്ത് പോകും. ചോദിക്കാൻ കാരണം ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ ഇപ്പം നമ്മൾ റേഡിയോയിൽ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഡീസലിന്റെ വില വർധനവ്, അതുപോലെ തന്നെ ഈ പ്രിയദർശിനി ബസ്സുകളുടെ എഫക്ട്, ഇതൊക്കെ ഒരുപാട് അവരെ ബാഡ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതാ ചോദിച്ചത് എങ്ങനെയുണ്ട് ഓട്ടോ എന്നൊക്കെ.
1: ഇപ്പം ഈ പ്രിയദർശിനി ഇറങ്ങിയ ശേഷം കുറച്ച് ഓട്ടം കുറവുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: ശരി ശരി, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പം എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ ബൈജു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: There was a Dada El Padrino.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഡ്രൈവറായ ബൈജി ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്.
1: അപ്പോഴേ ചേട്ടാ, 20 വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ, അപ്പം എപ്പോഴെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം ഈ ഒരു ഫീൽഡ് നൽകിയിട്ടുണ്ടോ? നല്ല അനുഭവം, മോശം അനുഭവം?
2: നമുക്ക് നല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഈ സുഖമില്ലാത്ത അമ്മമാരെയൊക്കെ ഒരുപാട് പേരെ ഞാൻ പിന്നെ ഈ എന്റെ ഈ വണ്ടി ഫീൽഡിൽ എനിക്ക് പറ്റുന്ന, നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല, അതിന് പകരം നമുക്ക് ഈ വണ്ടിക്കകത്ത് ഒരുപാട് സുഖമില്ലാത്തവരെയൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട്, ഞാനങ്ങനെ പറഞ്ഞല്ല, ഫ്രീ ആയിട്ട് നമ്മൾ, ഞാൻ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി ഒരുപാട് പാവപ്പെട്ടവരോ അമ്മമാരൊക്കെ നടന്നു പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ വീടുകളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, സുഖമില്ലാത്ത അമ്മമാരെയും പാവപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൊണ്ടാക്കിയിട്ടുണ്ട്.
1: പൈസ കൊടുത്ത് സഹായിക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്കിപ്പം പൈസ കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മാർഗ്ഗം ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പെടുന്ന ഏറ്റവും വലിയ മാർഗ്ഗമായ അവരെ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി ആക്കുക അല്ലേ?
2: ആക്കിയിട്ടുണ്ട് ഞാൻ.
1: ഇതൊരു നല്ല കാര്യമാണ്. ശരി ശരി, അപ്പൊ അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്.
2: അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കുറച്ച് അനുഭവങ്ങളുണ്ട്. അതിപ്പോ നമ്മളിങ്ങനെ പറയുന്നില്ല.
1: ശരി, മനസ്സിലായി മനസ്സിലായി. അപ്പോഴേ ഈ ട്രാവലിംഗ് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്?
2: അതെ അതെ അതെ.
1: അപ്പൊ എങ്ങോട്ടാ ഏറ്റവും ദൂരെ പോയത്?
2: ദൂരെ ഞാൻ ബാംഗ്ലൂര് ചെന്നൈയില് ഒക്കെ പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട്,
2: ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്.
1: ഓക്കെ, ശരി ശരി. എന്തായാലും അങ്ങനെ 20 വർഷമായിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഈ ഓരോ വർഷങ്ങൾ കഴിയുമോറും നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് അവൻ നേടിയെടുക്കാറുണ്ടല്ലേ. അപ്പൊ ചേട്ടന്റെ ഇപ്പം ലൈഫിലൂടെ ചേട്ടൻ നേടിയെടുത്ത ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്തായാലും അനുഭവം എന്തായിരിക്കും?
2: എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള പിന്നെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ചെറിയവനെന്ന വലിയവനൊന്നും ഇല്ലാതെ ഒരുപാട് പേരുമായിട്ട് വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് പല ആൾക്കാരുമായിട്ടും അങ്ങനെ അനുഭവം ഉണ്ട് എനിക്ക്. നല്ല അനുഭവങ്ങളും ഉണ്ട്, മോശം അനുഭവങ്ങളും ഉണ്ട്.
1: അങ്ങനെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നേരിടും. കാരണം ദിനം പ്രതി നമ്മൾ ഓരോ പുതിയ പുതിയ മുഖങ്ങളെയാണ്, പുതിയ മനുഷ്യരെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ മോശപ്പെട്ട മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അപ്പം അതെല്ലാം ഓരോ അനുഭവങ്ങളാണ് ഈ ഒരു ഫീൽഡ് കിട്ടുന്നത് അല്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവ സമ്പത്തുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബൈജു ചേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ചേട്ടാ, സന്തോഷം ഇന്ന് പരിചയപ്പെട്ടതിൽ. ആൻഡ് ഇതുപോലെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഓട്ടോ ഒക്കെ പഴയതിനേക്കാൾ നന്നായിട്ട് കിട്ടട്ടെ.
2: ഓക്കെ, താങ്ക്സ്.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഡ്രൈവറായ ബൈജു ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ആരോമൽ.
0: ആരോമൽ ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: വീട് പാരിപ്പള്ളി.
0: പാരിപ്പള്ളിയാണ്. ഓക്കെ ശരി. അപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്നെയാണ്? ദർശനം കഴിഞ്ഞു.
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: ഓക്കെ, അപ്പഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാൻ, വൈഫ്, അനിയൻ, അച്ഛനമ്മ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: അപ്പൊ
0: എന്താ ചേട്ടൻ ചെയ്യുന്നത്?
1: ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്.
0: ഇന്റീരിയർ ഡിസൈനിങ് ആണ്. എങ്ങനെ പോകുന്നു ഡിസൈനിങ് ജോബ് ഒക്കെ?
1: കുഴപ്പമില്ലാതെ പോകുന്നു.
0: കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും പോകുന്നു.
1: പോകുന്നു.
0: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്?
1: വലിയ പ്രഷർ ഒന്നും ഇല്ല.
0: അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തല്ലേ?
1: അല്ല, ഇതിന് മുന്നേ വേറെ ഫീൽഡായിരുന്നു. അത് പ്രഷർ കൂടുതലായതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട്.
0: അത് ഏത് ഫീൽഡായിരുന്നു?
1: അത് പ്രൊമോട്ടർ.
0: പ്രൊമോട്ടർ ഫീൽഡായിരുന്നു. ഓക്കെ ശരി ശരി. അത് കുറച്ച് സീനായിരുന്നു. നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ പറ്റാത്ത പരിപാടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നൈസിന് വിട്ടിട്ട് തിരിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ഈ ഇഷ്ടമുള്ള ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ലേ?
1: ആണ്.
0: കാരണം പല ആൾക്കാർക്ക് ഇപ്പം ഇഷ്ടമുള്ള ജോലിയാണെങ്കിലും ചിലപ്പോൾ നല്ല സാലറി കാണുമായിരിക്കും, പക്ഷെ അത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോയി സ്ട്രെസ്, പിന്നെ അതുപോലെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ലൈഫിൽ സന്തോഷമില്ല, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫാക്ടർ ഉണ്ട് അതിനകത്ത് അല്ലേ?
1: അതെ അതെ.
0: ശരി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഫീൽഡ് ഇഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് പോവാണ്?
1: ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു.
0: ഓക്കെ. ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ വൈഫ് പ്രഗ്നന്റ് ആണ്, കുട്ടി എന്ന് കാണുന്നു.
0: ഓ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം കേട്ടോ. അപ്പൊ എന്തായാലും പ്രഗ്നന്റ് ആണ് വൈഫ്, അപ്പൊ എന്തായാലും മകനെ മകളെ കാണാൻ നിൽക്കുകയാണ്, റെഡി ആയി നിൽക്കുകയാണ്.
1: അതെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും എങ്ങനെയുള്ള അച്ഛനായിരിക്കും ഭാവിയിൽ? സ്ട്രിക്റ്റ് ആയിരിക്കും?
1: ഒരു വൈബ്,
0: നല്ല വൈബ് കീപ്പ് ചെയ്യുന്ന ഒരു പിള്ളേറെ വൈബ് നിൽക്കുന്ന
1: അച്ഛനായിരിക്കും. അതെ. ഓക്കെ, അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം.
0: ഓക്കെ, അങ്ങനെ ആവട്ടെ. പിന്നെ ഈ പിള്ളേരുടെ കയ്യിലിരിപ്പോ എങ്ങനെയായിരിക്കും അല്ലേ?
1: നമ്മളെയൊക്കെ തന്നെ അല്ലേ.
0: അതെ, പിള്ളേർ നല്ല ശ്രദ്ധയൊക്കെയാണ്. അപ്പൊ എന്തായാലും ആ ഒരു വൈബ് കീപ്പ് ചെയ്യാൻ പോകുന്ന പ്രതീക്ഷ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു അച്ഛനാവാൻ സാധിക്കട്ടെ, പരിചയപ്പെടുന്നത് സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് പാരിപ്പള്ളി സ്വദേശിയായ ആരോമൽ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിൽ എത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ശ്യാം എന്നാണ്.
0: ശ്യാം ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അതെ അടുത്ത് തന്നെയാണ്.
0: എവിടെയാണ്?
1: വല്ലത്താണ്.
0: വല്ലത്താണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, അനിയൻ, വൈഫ്, മോള്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: അതെ.
0: ഓക്കെ, എന്താ ചെയ്യുന്ന?
1: ഞാനിപ്പോ ഒമാനിൽ വർക്ക് ചെയ്യണം.
0: ഒമാനിൽ വർക്ക് ചെയ്യാണ്. ഗൾഫ് പ്രവാസിയാണ്?
1: അതെ.
0: പ്രവാസി ജീവിതം എങ്ങനെയുണ്ട്?
1: സുഖം.
0: സുഖമാണ്.
1: അതെ.
0: എത്ര നാളുള്ള പ്രവാസി ജീവിതമാണ്?
1: ഞാനിപ്പോ ഒന്നര വർഷമായതേ.
0: ഒന്നര വർഷമായതേ ഉള്ളൂ. ഞാൻ പരിചയപ്പെടൽ ഏറ്റവും തുടക്കക്കാരനാണല്ലോ.
1: അതെ.
0: എന്താ ജോലി? എന്താ?
1: അക്കൗണ്ട്സിലാണ്.
0: അക്കൗണ്ട്സിലാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ഇപ്പൊ ലീവിലാണ്?
1: അതെ, ലീവിലാണ്.
0: ലീവ് ദിവസങ്ങൾ എങ്ങനെയുണ്ട്?
1: ലീവ് ദിവസങ്ങളാണ് കൂടുതൽ നല്ലത്.
0: നല്ലത് ജോലി ദിവസങ്ങളെക്കാട്ടി.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഈ തുടക്കക്കാരനെ ചോദിക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഒരു പ്രവാസി ജീവിതമൊക്കെ ഓപ്റ്റ് ചെയ്യുമ്പോഴേ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടിവരായിരിക്കും. അപ്പൊ ചേട്ടൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരിക്കും? കൾച്ചറാണോ, ഫുഡിന്റെ ആണോ, ഫാമിലി മിസ്സിംഗ് ആണോ, എന്തായിരിക്കും?
1: എല്ലാം നമ്മളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കും. പക്ഷേ പിന്നീട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും.
0: തുടക്കക്കാരനെ സംബന്ധിച്ച് എല്ലാം വലിയ പ്രശ്നമാണ്.
1: അതെ അതെ, എല്ലാം പ്രശ്നമാണ്.
0: കുക്ക് ചെയ്യാൻ അറിയാവോ?
1: കുക്ക് ചെയ്യാൻ അറിയില്ല. അവിടെ കുക്ക് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, കുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിച്ച് ജീവിച്ച് പോകുന്നല്ലേ.
1: അതെ അതെ.
0: ഓക്കെ ശരി. അപ്പൊ ഭക്ഷണ പ്രേമിയാണോ?
1: അങ്ങനെ വലിയതല്ല, എന്നാലും അത്യാവശ്യം അത്രേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഈ നാട്ടിലൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തു പോകുമ്പോഴേ വലിയ പ്രശ്നമായിരിക്കും അവർക്ക്, അല്ലേ?
1: അവർ വലിയതായിട്ട് ബുദ്ധിമുട്ടും. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി തന്നെ നിൽക്കുന്നവർ. അവർക്ക് ഭക്ഷണം എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്.
0: ഓക്കെ, അപ്പം ഒമാനിലെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് ഈ അക്കൗണ്ട് സെക്ടർ ചൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് സെക്ടർ ചൂസ് ചെയ്യുന്നതുകൊണ്ടോ?
1: ഞാനത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് ഫീൽഡിലോട്ട് പോയി. അപ്പൊ അതിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടടുക്കലെത്തി. ശ്യാം ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോയണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. What's your mocha?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: Yes, once again we are back on Radio 1D with me RJ Srishant Onasraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി നമ്മുടെ ശ്യാം ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ,
1: അപ്പൊ നമ്മളെ ഈ പുറത്തൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ നമ്മുടെ നാട്ടിലെ വാല്യൂ മനസ്സിലാവുന്ന പറയാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെയൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പൊ ചേട്ടൻ മനസ്സിലാക്കി ഏറ്റവും വലിയ കാര്യം എന്താ? നമ്മുടെ കേരളമാണോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ആണോ അതോ പുറം രാജ്യങ്ങളാണോ ഗൾഫ് കൺട്രീസ് ആണോ ഏറ്റവും ബെസ്റ്റ് ജീവിക്കാൻ?
2: ജീവിക്കാൻ നമുക്ക് സാമ്പത്തികം ആണ് പ്രധാന ഘടകം. സാമ്പത്തികത്തിന് നമ്മൾ അവിടെ പോയി ജോലി ചെയ്യുന്നു, പക്ഷെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അതൊരു മറ്റൊരു ഫീലാണ്. നമുക്ക് എന്തോ നമുക്ക് തിരിച്ചു വന്നൊരു വല്ലാത്തൊരു ഇതാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം.
1: അപ്പം കുറച്ച് സാമ്പത്തിക ലൈഫ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് സമ്പത്ത്, പണം ആവശ്യമാണ് ജീവിക്കാൻ, കാശ് വേണം ജീവിക്കാൻ അല്ലേ. അപ്പം കാശ് ഉണ്ടാക്കാൻ ഏറ്റവും പെട്ടെന്നൊരു മാർഗം ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ എബ്രോഡൊക്കെയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു കൾച്ചറും പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു പീസ്, സമാധാനം ഒക്കെ വരുമ്പോൾ നമ്മുടെ നാടാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ.
2: അതെ അതെ, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നാട്, നമ്മുടെ അമ്പലം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം വരുമ്പോ ഓക്കെ, നമ്മുടെ നാട് തന്നെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ലീവ് എന്ന് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് മല്ലം സ്വദേശിയായ ശ്യാം ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഒത്തിരി പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയ ആളുകൾക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ടു ദ നമ്പർ 0424-291-9090 0474-291-9090. അതുപോലെ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 95266-49090. ഇന്നത്തെ ദിവസം സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ശരവണൻ ശിവകുമാർ എന്ന സൂര്യ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന താരം, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളിൽ ഒരാൾ, ബിഗ് സ്ക്രീനിലെ പവർ പാക്ഡ് പെർഫോമൻസുകൾക്ക് പേര് കേട്ട സൂപ്പർ ഹീറോ, 2 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ വൈവിധ്യമാർന്ന അഭിനയ മികവിലൂടെ പ്രേക്ഷകരെ അനായാസം ആകർഷിപ്പിച്ച താരം, യെസ് ഇന്ന് നടുപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. 1997 നേർക്ക് നേർ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സൂര്യയുടെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം. ദളപതി വിജയ്ക്കൊപ്പം ാണ് നമ്മുടെ സൂര്യ ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അഭിനയത്തിന്റെ തുടക്കത്തിൽ ആക്ഷൻ ത്രില്ലറുകൾ ചെയ്യുന്നതിന് പകരം കുടുംബ ചിത്രങ്ങളാണ് അദ്ദേഹം ഓൾമോസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ തലമുറയിലുള്ള ആരാധകരെയും നേടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു സെലക്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. കുടുംബ ചിത്രങ്ങളിൽ നിന്നും അദ്ദേഹം പതുക്കെ ചാലഞ്ചസ് നിറഞ്ഞ വേഷങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ അഭിനയ കരിയറിലെ വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തു കേട്ടോ. ആരാധകർക്ക് മുന്നിൽ ഒരു അസാധാരണ നടനായിട്ടും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമയിലെ അദ്ദേഹത്തിന്റെ ഗംഭീര സ്റ്റൈലിഷ് ലുക്കുകളും യുവതലമുറയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. സൂര്യയുടെ ആ ഒരു സിക്സ് പാക്കും ബോഡി ഫിറ്റും എല്ലാം ആരാധകർക്ക് പ്രചോദനമായി. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ പരിണാമത്തിന് വിധേയനായിരിക്കുകയാണ് എന്നതാണ് സത്യം. എന്തായാലും ഇന്ന് 51-ാം നിറവിൽ നിൽക്കുന്ന നമ്മുടെ നടുപ്പിൻ നായകൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എക്കാലത്തെ മികച്ച സൂപ്പർഹൈറ്റ് സിനിമകളിൽ ഒന്നായിട്ടുള്ള സില്ലിനൊരു കാതൽ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫി നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഓർമ്മകളുടെ ഇടനാഴിയിൽ ഇരുട്ടുവീണ ചില മഴക്കാലങ്ങളുണ്ട്. വെളിച്ചം മങ്ങിയ ആ നേരങ്ങളിൽ ഒരത്ഭുത ലോകത്തിന്റെ വാതിൽ തുറക്കാൻ കാത്തിരുന്ന ഒരു കുട്ടി. റേഡിയോടിനോപ്പം എല്ലെ തിരിയുമ്പോൾ കേൾക്കുന്ന നേരിയ മൂളലുകൾക്കൊടുവിൽ ദൂരെ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന പാട്ടുകൾ, ഹൃദയത്തിൽ തൊടുന്ന നാടകം, ദൃശ്യങ്ങളില്ലാത്ത ആ ലോകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് മാത്രം അവൻ ആ മനുഷ്യരെയെല്ലാം മനസ്സിൽ വരച്ചിട്ടു. അവൻ കാണാത്ത ദൂരങ്ങളൊക്കെയും അവനും മുന്നിൽ തുറന്നു വെച്ചതും അവന്റെ സങ്കല്പങ്ങളെ വളർത്തിയതും ആ റേഡിയോയിൽ നിന്നുള്ള ശബ്ദങ്ങളായിരുന്നു.

0: ഒരുപാട് മാറി. കാഴ്ചകളുടെ വലിയൊരു ലോകം ഇന്ന് വിരൽത്തുമ്പിലുണ്ട്. എങ്കിലും ഒരു മുഖവും കാണാതെ കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് ഇന്ന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. ഇന്ന് ജൂലൈ 23 ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ee onathinte veettil furniture o adu Malaysian trip o?
4: Ee paranjathu rendu orumich aayalo?
3: Orumich aayittano?
5: Demos Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
3: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുത്തൂര്? എന്താണ് ഒരു ചിരിയൊക്കെ? ഒരു കള്ളച്ചിരിയൊക്കെ? ഓക്കെ, എഴുതി വെച്ചു. പക്ഷേ ആ സമയത്ത് കിട്ടിയില്ല അല്ലേ?
8: പറയാനാണ് ബുദ്ധിമുട്ട്.
7: പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, ഒന്ന് പറയാൻ ശ്രമിച്ചോ. കുഴപ്പമില്ല,
8: വേണ്ട.
7: ഓക്കെ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ പ്രിപ്പയർ ആയിട്ടിരുന്നോ കേട്ടോ.
8: തീർച്ചയായും.
7: ഓക്കെ, മണിച്ചേച്ചി എന്തേ?
8: അതിനു മുന്നോട്ട് മിക്കവാറും ശ്രീശാന്തൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ
7: പൊട്ടിച്ചോ എന്നിട്ട്?
8: ഇല്ല, അത് പൊട്ടിക്കും, ഇനി വരുമ്പോ പൊട്ടിക്കും.
7: ഇനി വരുമ്പോ അല്ലേ? ഓക്കെ, അപ്പൊ ശനിയാഴ്ച ശ്രീശാന്ത് വരും, അപ്പൊ പൊട്ടിച്ചാ മതി.
8: ഓക്കെ
7: ഓക്കെ. മണിച്ചേച്ചി സുഖായിട്ടിരിക്കുന്നോ?
8: ഓക്കെ,
7: അപ്പൊ ഞാനും തിരക്കിയെന്ന് പറഞ്ഞേക്ക്.
9: വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനും
7: എല്ലാരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ.
9: മോക്ക് സുഖാണോ?
7: എനിക്കും സുഖാണ്, സന്തോഷായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
9: ശ്രീശാന്തിനെല്ലാരും
7: തിരക്കിയെന്ന് പറഞ്ഞേക്കാട്ടോ. അനുഷ എല്ലാരും പറഞ്ഞേക്ക, അന്വേഷണം പറഞ്ഞേക്കാട്ടോ. ഓക്കെ, അപ്പൊ അജയമണി ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? കരകാട്ടക്കാരൻ. എസ് പി ബി പാടിയിട്ടുള്ള പാട്ടാണോ? മാങ്കുയിലെ
8: പൂങ്കുയിലെ.
7: ആ, ബാക്കി പോരട്ടെ, വേണ്ട, പാടി ഉറപ്പിക്കുന്നില്ല അല്ലേ?
8: ഇല്ല.
7: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? മണിച്ചേച്ചി പറഞ്ഞു എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു തരാട്ടോ. സുഖായിട്ടിരിക്കുന്നു ചേട്ടാ, സുഖായിട്ടിരിക്കുന്നു.
8: ശ്രീശാന്തിനെ
7: പറഞ്ഞേക്കാട്ടോ. ഇന്നലെ ശ്രീശാന്ത് അല്ലായിരുന്നോ? കിട്ടിയില്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1989 റിലീസ് ആയിട്ടുള്ള കരകാട്ടക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ് പി ബി പാടി ഗംഭീരമാക്കിയിട്ടുള്ള മാങ്കുയില് പൂങ്കുയില് എന്ന പാട്ടാണ്. ഗംഗെ അമരനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഇളയരാജയുടെ മ്യൂസിക് കോമ്പോസിഷനിൽ വന്നിട്ടുള്ള പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടിയിട്ടും അജയമണി ചേട്ടൻ്റെ വൈഫായിട്ടുള്ള മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ എഫ് എം, ഐ ആം കെസിയ ഫ്രം കൊട്ടാരക്കര. കൻ യു പ്ലീസ് പ്ലേ വിഴിമൂടി യോസിതാൽ ഫ്രം അയാൻ, ഡെഡിക്കേറ്റഡ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിൻ, വിഷിംഗ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു സൂര്യ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെസിയ കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കെസിയ ചോദിച്ചിരിക്കുന്ന പാട്ട് അയാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിയിട്ടുള്ള ഒരു മനോഹരം മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഹാരിസ് ജയരാജാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ കെസിയെ കുട്ടിക്ക് വേണ്ടിയിട്ടും കെസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അശ്വിന് വേണ്ടിയിട്ടും എല്ലാ സൂര്യ ഫാൻസിന് വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം അയാൻ എന്ന സിനിമയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
8: ഞാൻ സുമ.
7: സുമ ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
8: വിശേഷം നല്ല വിശേഷം.
7: സുഖമായിട്ടിരിക്കാണ്?
8: സുഖമായിട്ടിരിക്കുന്നു.
7: ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ രാവിലത്തെ?
8: കഴിച്ചു.
7: റെഡി ആയിട്ടിരിക്കുവാണല്ലോ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്.
8: അതെ അതെ.
7: ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ.
8: എനിക്ക് കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം. കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം. ആ പാട്ടാ വേണ്ടത്.
7: ആഹാ, അസാധ്യ കലാകാരി ആണല്ലോ.
8: അങ്ങ് പാടി പോവുക.
7: പാടി പോവാണ്. ചെറിയ രീതിയിലുള്ള ചിത്രാമ്മയാണല്ലേ. ഓക്കെ, ഈ ഒരു പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
8: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
7: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോറി. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സുമ ചേച്ചിയാണ്. സുമ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഹൃദയം പാടുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള തെച്ചിപ്പൂവേ മിഴി തുറക്കൂ എന്ന പാട്ടാണ്. കെ ജെ ജോയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ രാജിയാണ്. പനവേലി കണ്ണങ്കോട് നിന്നും ആദിക്കും ആദിശനും പിന്നെ ആമികയ്ക്കും വേണ്ടിയാണ് ഞാനിന്ന് പാട്ട് ആവശ്യപ്പെടുന്നത്. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ എന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. രാജചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ചിത്രശലഭങ്ങളുടെ വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷക്കീൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. മെയിനായിട്ടും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. കുട്ടികളുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ അവരുടെ യാത്രകളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു സിനിമ, കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ് ചിത്രശലഭങ്ങളുടെ വീട്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ രാജചേച്ചിയുടെ മക്കളായിട്ടുള്ള ആദിക്കും ആദിശനും ആമികയ്ക്കും വേണ്ടി മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.
9: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ? പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171171.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
7: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu. Ishtam pole vaattu.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
2: ऐसे गैलरी में बैठकर चर्चा नहीं होगी, चर्चा होगी आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए। सरकार ने कहा है कि खुले मन से कहा है, हम चर्चा को तैयार है और सबका मत आ गया है।
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 111 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,12 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
3: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ചയും 3 മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4 സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്. എൻ്റെ പേര് സീന, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ഐ മൂവിയിലെ പൂക്കളെ എന്ന പാട്ട് വെച്ച് തരാമോ? ഞാൻ ഈ പാട്ട് കൊല്ലംകാർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സീന നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സീന ചോദിച്ചിരിക്കുന്ന പാട്ട് ഐ എന്ന മൂവിക്ക് വേണ്ടി നമ്മുടെ ഹരിചരണും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. എ ആർ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ സീനയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ കൊല്ലംകാർക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഹലോ ആശ്രയ എഫ് എം, ഞാൻ വെട്ടിക്കവലയിൽ നിന്നും ഭഗവതിയാണ്. എനിക്ക് ഗജനി സിനിമയിലെ സുട്ടും വിഴി എന്ന പാട്ട് വെച്ചു തരണേ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവതി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കോൾ ടീം ഫേവറേറ്റ് ആയിട്ടുള്ള സൂര്യ മൂവീസ് എടുത്തു നോക്കുകയാണെങ്കിൽ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു സിനിമ തന്നെയാണ് ഗജനി. നമ്മുടെ അസിൻ്റെയും സൂര്യയുടെയും ആ ഒരു കെമിസ്ട്രി കാണാനായിട്ട് തന്നെ ഭയങ്കര ഭംഗിയാണല്ലേ. എന്തായാലും ഭഗവതി ചോദിച്ചിരിക്കുന്ന പാട്ട് ഗജനി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രീറാം പാർത്ഥസാരഥിയും ബോംബെ ജയശ്രീയും ചേർന്ന് പടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഹാരിസ് ജയരാജാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ഭഗവതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ സൂര്യ ഫാൻസിന് വേണ്ടിയിട്ടും ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഓർമ്മകളുടെ ഇടനാഴിയിൽ ഇരുട്ടുവീണ ചില മഴക്കാലങ്ങളുണ്ട്. വെളിച്ചമങ്ങിയ ആ നേരങ്ങളിൽ ഒരു അത്ഭുത ലോകത്തിന്റെ വാതിൽ തുറക്കാൻ കാത്തിരുന്ന ഒരു കുട്ടി. റേഡിയോടിനോപ്പം മെല്ലെ തിരിയുമ്പോൾ കേൾക്കുന്ന നേരിയ മൂളലുകൾക്കൊടുവിൽ ദൂരെ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന പാട്ടുകൾ, ഹൃദയത്തിൽ തൊടുന്ന നാടകം, ദൃശ്യങ്ങളില്ലാത്ത ആ ലോകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് മാത്രം അവൻ ആ മനുഷ്യരെയെല്ലാം മനസ്സിൽ വരച്ചിട്ടു. അവൻ കാണാത്ത ദൂരങ്ങളൊക്കെയും അവനും മുന്നിൽ തുറന്നു വെച്ചതും അവന്റെ സങ്കല്പങ്ങളെ വളർത്തിയതും ആ റേഡിയോയിൽ നിന്നുള്ള ശബ്ദങ്ങളായിരുന്നു. കാലം ഒരുപാട് മാറി. കാഴ്ചകളുടെ വലിയൊരു ലോകം ഇന്ന് വിരൽത്തുമ്പിലുണ്ട്. എങ്കിലും ഒരു മുഖവും കാണാതെ കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് ഇന്ന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. ഇന്ന് ജൂലൈ 23, ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand samibam Pulaman Kottarakara.
3: Kettidam paniyan ningalku endanu ithra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Pulavadil ullappol.
4: JM Architects, government approved ISO certified civil engineers and builders. Contact 9447171 71.
5: Yasit Cafe,
6: ivide
5: ishtam pole vaattu.
7: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ FM, ഞാൻ ജ്യോതിർ ശിവ പെരിങ്കുളത്ത് നിന്നും. എനിക്ക് തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ കടമിടിയിൽ കമലദളം എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ജ്യോതിർ ശിവ ചോദിച്ചിരിക്കുന്ന പാട്ട് തെങ്കാശി പട്ടണം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മനോയും സുവർണലതയും പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി പാട്ട് തന്നെയാണ് കേട്ടോ. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രയ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്നും ദേവു ആണ്. എനിക്ക് ദോസ്ത് എന്ന മൂവിയിലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ? ഡെഡിക്കേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേവു ചോദിച്ചിരിക്കുന്ന പാട്ട് ശ്രീനിവാസ് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. വിദ്യാസാഗറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എസ് രമേശൻ നായരാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത് ഈ ഒരു പാട്ട് നമ്മുടെ ദേവുവിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ കടമിഴിയിൽ കമലദളം എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ.
8: നട നടന്നാൽ പുലരി മഴ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Acid Cafe.
8: Evide?
7: Ishtam pole vaattu.
1: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കുകയാണ്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ.
9: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
9: ഇത് നെടിയകടയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
1: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
9: നല്ല വിശേഷം മോള.
1: സുഖമായിട്ടിരിക്കുകയാണ്. ജലദോഷാണോ?
9: ആണല്ലോ, എനിക്ക് നല്ല പനിയുണ്ട്.
1: പനിയുണ്ടോ? മരുന്ന് വാങ്ങിച്ചു? എന്നിട്ട്
9: മരുന്ന് വാങ്ങിച്ചു, ആന്റിബയോട്ടിക് കഴിച്ചു.
1: ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു? എന്നിട്ട്
9: ഇല്ല, ഫുഡ് കഴിച്ചില്ല. 2 മണിയാവും മോള കഴിക്കേ.
1: ലൈവ് തീർന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ?
9: അതും ജോലി ഉണ്ടല്ലോ.
1: ജോലിയുണ്ട്, അതാണ്. കുട്ടികളൊക്കെ ഉറങ്ങിയോ?
9: അവരൊക്കെ ഉറങ്ങി.
1: എല്ലാരും നേരത്തെ ഉറങ്ങിയല്ലേ?
9: അല്ല, പാട്ട് താമസിച്ചല്ലേ കിട്ടിയത്.
1: ആ, ഇത്രയും സമയം ആയല്ലോ, അതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങിയല്ലേ?
9: ഉറങ്ങി ഉറങ്ങി മോളെ.
1: ഓക്കെ, നീ ഇത് പറഞ്ഞു.
9: അവിടെ എല്ലാവർക്കും സുഖമാണോ?
1: എല്ലാവരും സുഖമായിട്ടിരിക്കാണ് കേട്ടോ.
9: എന്റെ പതാരക്കാരൻ പയ്യൻ അവിടെ ഉണ്ടോ?
1: ഇവിടെ ഉണ്ടല്ലോ.
9: ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ.
1: തീർച്ചയായിട്ടും പറഞ്ഞേക്കാ കേട്ടോ. ഓക്കെ, നീ ഇത് പാട്ടൊക്കെ കേൾക്കണ്ടേ.
9: മോളെ, മിടുമിടിക്ക് എന്ന പത്രത്തിലോ പടത്തിലെ പാട്ട് പറഞ്ഞു എല്ലോ. അകലെ അകലെ നീലാകാശം എന്ന പാട്ട്.
1: പാട്ടാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്?
9: അതെ, പറഞ്ഞ ഇഷ്ടപ്പെട്ട പാട്ടാ മോളെ.
1: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
9: കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ അംഗൻവാടി കുട്ടികൾക്കും.
1: ഓക്കെ,
9: എല്ലാവർക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
9: ഓക്കെ,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മിടുമിടുക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള അകലെ അകലെ നീലാകാശം എന്ന പാട്ടാണ്. MS ബാബുരാജ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും, മാത്രമല്ല നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. ഹായ് ചേച്ചി, എനിക്ക് സാമിക്കിട്ട സൊല്ലി വെച്ച സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാരിക ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ SPB ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഗംഗെ അമരനാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ശാരിക കുട്ടിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഞാൻ പുനലൂരിൽ നിന്നും നിയ. എനിക്ക് ജെയിംസ് ആൻഡ് ആലിസ് മൂവിയിലെ മഴയെ മഴയെ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇത് ഞാൻ എല്ലാ മലയാളികൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീ ആ ചോദിച്ചിരിക്കുന്ന പാട്ട് ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കാർത്തിക്കും അഭയ ഹിരൺമയും ചേർന്ന് പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഈ ഒരു പാട്ട് എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നീയക്കുട്ടിക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക്കുട്ടി, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ജാനകി അമ്മ പാടിയ സെന്തൂര പൂവേ എന്ന സോങ്. ജാനകി അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് 16 വയതിനിലെ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് ജാനകി അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Hey, hello, welcome to Loudspeaker with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട, എന്നാൽ നമ്മൾ പലരും ഒരുപക്ഷെ ഓർക്കാൻ വിട്ടുപോകുന്ന ഒരു സുപ്രധാന ദിനത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് ജൂലൈ 23 നമ്മുടെ രാജ്യം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം അഥവാ ദേശീയ പ്രക്ഷേപണ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണിന്ന്.
1: Welcome to
2: Loudspeaker.

ഞങ്ങളിപ്പോ നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുകയാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുകയാകാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യുകയാവും അല്ലെ. അങ്ങനെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കാതുകളിലേക്ക് എന്റെ ഈ ശബ്ദം എത്തിച്ചേരുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ഈ അത്ഭുത സാങ്കേതിക വിദ്യയിലൂടെയാണ്. ഒരു റേഡിയോ ജോക്കി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ആഘോഷത്തിന്റെ ദിവസമാണ് കേട്ടോ. കാരണം ലോകത്തിന്റെ ഏതൊക്കെയോ കോണിലിരിക്കുന്ന നിങ്ങളെയും എന്നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, പരസ്പരം കാണാതെ തന്നെ നമ്മളെ വലിയ ചങ്ങാതിമാരാക്കി മാറ്റുന്ന ഈ ശബ്ദത്തിന്റെ മാതൃകതയെ നമ്മൾ ആദരിക്കുന്ന ദിവസമാണിത്. ഒരു ശബ്ദത്തിന് മനുഷ്യന്റെ വികാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നും ഒരു രാജ്യത്തിന്റെ സ്പന്ദനമായി മാറാൻ കഴിയുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും വിഷ്വൽ മീഡിയ എത്രത്തോളം ലോകം കീഴടക്കിയാലും നമ്മുടെ കാതുകളിലൂടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്ന റേഡിയോ എന്ന ഈ മാധ്യമത്തിന്റെ പ്രസക്തി എന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ഉറക്കി പ്രഖ്യാപിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ ചരിത്രവും ഇന്നത്തെ അവസ്ഥയും ഇതിന്റെ രസകരമായ യാത്രാ വഴികളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാനത് ആഗ്രഹിക്കുകയാണ് കേട്ടോ. സോ ആരും എങ്ങു പോവേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റിംഗ് ചരിത്രത്തിന്റെ ഏറ്റവും തുടക്കത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ ദിനം ജൂലൈ 23, അതായത് ഇന്ന് തന്നെ ആഘോഷിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, 1927 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത്. ബോംബെ സ്റ്റേഷനിൽ നിന്നായിരുന്നു ആ ചരിത്ര നിമിഷം പിറന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ IBC എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ ഉദ്യമത്തിന് അന്ന് തുടക്കം കുറിച്ചത്. അന്നത്തെ കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ടെലിവിഷനോ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാത്ത, ഒരു വാർത്ത അറിയണമെങ്കിൽ പത്രങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, പെട്ടി പോലെയുള്ള ഒരു ചെറിയ യന്ത്രത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നത് അക്കാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ അത്ഭുതമായിരിക്കണം അല്ലേ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം സംസാരിക്കുന്ന ഒരാളുടെ ശബ്ദം തങ്ങളുടെ സ്വീകരണ മുറിയിൽ കേൾക്കാൻ സാധിക്കുക എന്നത് അന്നത്തെ ജനങ്ങൾക്ക് ഒരു മാന്ത്രിക വിദ്യ പോലെയാണ് തോന്നിയത്. അത് ബോംബെയിൽ തുടങ്ങിയ ആ ചെറിയ തുടക്കമാണ് പിന്നീട് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച വലിയൊരു പ്രക്ഷേപണ ശൃംഖലയുടെ അടിത്തറയായി മാറിയത്. തുടക്കത്തിൽ ചെറിയൊരു ജനവിഭാഗത്തിലേക്ക് മാത്രം എത്തിയിരുന്ന ഈ സംരംഭം പതിയെ പതിയെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. വാർത്തകൾ, പാട്ടുകൾ, നാടകങ്ങൾ എന്നിങ്ങനെ കേൾവിക്കാരെ പിടിച്ചെടുത്തുന്ന നിരവധി പരിപാടികളിലൂടെ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അന്ന് വിതച്ച ആ വിത്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നമ്മുടെ ഈ ആശ്രയ FM 90 വരെ എത്തി നിൽക്കുന്ന വലിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് ശൃംഖലയായി വളർന്നു വന്നത്. സോ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ചരിത്രത്തെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ പറയാനുണ്ട്. അപ്പോൾ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്നു

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: ഇന്ത്യൻ പ്രക്ഷേപണ ദിനത്തിന്റെ ചരിത്രത്തെ പറ്റിയും നാൾ വഴികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1927 തുടങ്ങിയ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അധികകാലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. 1930 കമ്പനി പൂട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഈ പ്രക്ഷേപണ സംവിധാനം ഏറ്റെടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ ഗവൺമെന്റിന്റെ കീഴിൽ റേഡിയോ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നത്. പിന്നീട് 1936 ജൂൺ 8 ഇതിന്റെ പേര് മാറ്റി ഓൾ ഇന്ത്യ റേഡിയോ എന്നാക്കി മാറ്റി. ഈ ഒരു മാറ്റം ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലായിരുന്നു. ഇതിനൊപ്പം തന്നെ നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഏറ്റവും സുപരിചിതമായ ആകാശവാണി എന്ന പേര് കൂടി ഇതിലേക്ക് കടന്നു വരികയുണ്ടായി.
3: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: മൈസൂരിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് റേഡിയോ സ്റ്റേഷനാണ് ഈ പേര് ആദ്യം ഉപയോഗിച്ചതെങ്കിലും പിന്നീട് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് ഒഫീഷ്യലി നൽകപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. ആകാശത്തിൽ നിന്നുള്ള ശബ്ദം അല്ലെങ്കിൽ അശരീരി എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പേര് റേഡിയോ എന്ന മാധ്യമത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആകാശവാണിയിലൂടെ രാജ്യം മുഴുവൻ വാർത്തകളും വിനോദ പരിപാടികളും ഒഴുകി എത്താൻ തുടങ്ങി. ഗ്രാമങ്ങളിലെ ചായക്കടകളിലും വായനശാലകളിലും റേഡിയോയുടെ ചുറ്റും കൂടിയിരുന്ന് വാർത്തകൾ കേൾക്കുന്ന ഒരു സംസ്കാരം തന്നെ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ എന്തായാലും ഇന്ത്യൻ പ്രക്ഷേപണ ദിനത്തിന്റെ നാൾ വഴികളെ പറ്റി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം
2: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ റേഡിയോ വഹിച്ച പങ്ക് വാക്കുകൾക്ക് അതീതമാണ്. ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശയങ്ങളും പ്രസംഗങ്ങളും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് റേഡിയോളം മികച്ച മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിലെ ഏറ്റവും ആവേശകരമായ കാര്യം എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർ വാർത്തകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ നേതാക്കൾ രഹസ്യമായിട്ട് റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു എന്നതാണ്. അതിലേറ്റവും പ്രശസ്തമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉഷ മേത്ത എന്ന ധീരവനിതയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ പ്രവർത്തിച്ചിരുന്ന സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്ന് പോലും ഇന്ത്യക്കാർക്കായി ആസാദ് ഹിന്ദ് റേഡിയോ വഴി പ്രക്ഷേപണം നടത്തിയിരുന്നു. ജനങ്ങളിൽ ദേശസ്നേഹം ഉണർത്താനും സമരങ്ങളുടെ വിവരങ്ങൾ കൈമാറാനും രഹസ്യ റേഡിയോ പ്രക്ഷേപണങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒടുവിൽ 1947 August 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രയായ ആ നിമിഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്ര പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം ലോകത്തെ അറിയിച്ചതും ഇതേ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെയായിരുന്നു.
3: We made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.
2: ഇന്ത്യയുടെ കണ്ണുനീരും പോരാട്ടവും വിജയവുമെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരൊറ്റ സുഹൃത്തായി റേഡിയോ ആ കാലഘട്ടത്തിൽ മാറി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Once again, we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90, Nadinoppum, Nattarkoppum. നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ത്യൻ പ്രക്ഷേപണത്തിന്റെ നാൾ വഴികളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റേഡിയോയുടെ സുവർണകാലമായിരുന്നു. 50s, 60s, 70s റേഡിയോ എന്നത് വെറും ഒരു വാർത്താ മാധ്യമം എന്നതിലുപരി കുടുംബങ്ങളിൽ ഒരു പ്രധാന അംഗമായി മാറിയെന്ന് തന്നെ പറയാം കേട്ടോ. മർഫി, ബുഷ്, ഫിലിപ്സ് തുടങ്ങിയ കമ്പനികളുടെ വലിയ മരപ്പെട്ടിയിലുള്ള വാൽവ് റേഡിയോകൾ സ്വീകരണ മുറിയുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന ഒരു കാലം നമ്മുടെ അച്ഛനമ്മമാർക്കോ മുത്തശ്ശി മുത്തശ്ശന്മാർക്കോ തീർച്ചയായും ഓർമ്മയുണ്ടാവും. അതിരാവിലെ ഭക്തിഗാനങ്ങളോടെ ഉണർന്ന് പിന്നീട് കാർഷിക പരിപാടികളും പ്രാദേശിക വാർത്തകളും കുട്ടികൾക്കുള്ള പരിപാടികളും നാടകങ്ങളും കഴിഞ്ഞ് രാത്രിയിലെ സിനിമാ ഗാനങ്ങളോടെ ഉറങ്ങാൻ പോകുന്ന ഒരു ദിനചര്യ അന്ന് റേഡിയോ ശ്രോതാക്കൾക്കുണ്ടായിരുന്നു. ഇതിലൊരു രസകരമായ ചരിത്രം എന്താണെന്നറിയോ? ഒരു കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ റേഡിയോ സിനിമാ ഗാനങ്ങൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് അമീൻ സായനെ പോലുള്ള ഐതിഹാസിക റേഡിയോ അവതാരകർ റേഡിയോ സിലോണിലൂടെ ബിനാക ഗീത്മാലയുമായി വന്ന് ഇന്ത്യ മുഴുവൻ തരംഗമായി മാറിയത്. ആ വലിയ ജനപ്രീതി കണ്ടിട്ടാണ് പിന്നീട് ആകാശവാണി വിവിധ് ഭാരതി എന്ന പേരിൽ സിനിമാ ഗാനങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക സംപ്രേഷണം തന്നെ ആരംഭിച്ചത്. അത് ജനങ്ങളെ പാട്ടിന്റെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ അന്നത്തെ ക്രിക്കറ്റ് കമന്ററികൾ ടി വി ഇല്ലാത്ത കാലത്ത് കൺമുന്നിൽ കാണാത്ത ആ കളിയെ തങ്ങളുടെ വാക്കുകളിലൂടെ കേൾവിക്കാരുടെ മനസ്സിൽ ഒരു ദൃശ്യം പോലെ വരച്ചു കാണാൻ അന്നത്തെ റേഡിയോ കമന്റർമാർക്ക് കഴിഞ്ഞിരുന്നു. നാട്ടിലെ ചായക്കടകളിൽ റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് ഇന്ത്യയുടെ ജയപരാജയങ്ങൾ ആഘോഷിച്ചിരുന്ന ആ കാലം. അതുപോലെ തന്നെ 1971 യുദ്ധസമയത്തും അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് ഈ റേഡിയോ എന്ന മാധ്യമത്തെയായിരുന്നു. ശബ്ദം മാത്രം വെച്ച് കഥാപാത്രങ്ങളെ സങ്കല്പിക്കാൻ കേൾവിക്കാരന് സാധിച്ചിരുന്നു എന്നതാണ് അന്നത്തെ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ വിജയം. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. 90s അവസാനത്തോടെയും 2000s തുടക്കത്തോടും കൂടിയാണ് ഇന്ത്യയിൽ റേഡിയോയുടെ രൂപവും ഭാവവും പൂർണ്ണമായും മാറുന്നത്. പഴയ ഗൗരവമുള്ള AM അഥവാ മീഡിയം വേവ് ഷോർട്ട് വേവ് പ്രക്ഷേപണങ്ങളിൽ നിന്നും നമ്മൾ പതുക്കെ FM യുഗത്തിലേക്ക് ചുവടുവെച്ചു. സ്വകാര്യ FM സ്റ്റേഷനുകൾക്ക് രാജ്യത്ത് അനുമതി ലഭിച്ചതോടെ ബ്രോഡ്കാസ്റ്റിംഗ് കൂടുതൽ കളർഫുള്ളായും എനർജറ്റിക്കായി മാറി എന്ന് തന്നെ പറയാം. വളരെ കൃത്യതയുള്ള സ്റ്റീരിയോ ശബ്ദവും തുടർച്ചയായ പുത്തൻ പാട്ടുകളും അതിനൊപ്പം നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കാനായി എന്നെ പോലെയുള്ള റേഡിയോ ജോക്കികളും കടന്നു വന്നു. ഇത് റേഡിയോയും കേൾവിക്കാരും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വ്യക്തിപരമാക്കി മാറ്റി. അന്നുവരെ റേഡിയോ എന്ന് പറയുന്നത് ഗൗരവമുള്ള വാർത്തകൾ മാത്രം പറയുന്ന ഒരിടമായിരുന്നെങ്കിൽ FM വന്നതോടെ ആ ശീലം പാടി മാറി. വെറുതെ കേൾക്കുന്നതിന് പകരം ഫോൺ വിളിച്ചും SMS അയച്ചും നിങ്ങൾക്കിപ്പോൾ റേഡിയോയുമായി സംസാരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാം. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടക്കുമ്പോൾ ഒരു കൂട്ടിനായി, രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ ഒരു ചങ്ങാതിയായി, അതിലുപരി കൃത്യമായ വിവരങ്ങൾ നൽകുന്ന അറിവിന്റെ ഉറവിടമായി FM റേഡിയോകൾ മാറി. പ്രാദേശിക വാർത്തകൾക്കും വിനോദങ്ങൾക്കും പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഓരോ നഗരത്തിന്റെയും സ്പന്ദനം തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വന്തം നാടൻ സ്ലാങ് സംസാരിക്കുന്ന രീതിയിലേക്ക് ഇന്ന് ബ്രോഡ്കാസ്റ്റിംഗ് പരിണമിച്ചു.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആധുനികമായ ഡിജിറ്റൽ യുഗത്തിലാണ്. സ്മാർട്ട് ഫോണുകളും ഹൈസ്പീഡ് ഇന്റർനെറ്റും ലോകം കീഴടക്കിയ ഈ സമയത്ത് ചില മനുഷ്യരെങ്കിലും ചോദിച്ചേക്കാം, ഇതൊക്കെ ആരാണിപ്പോൾ റേഡിയോയിലൂടെ കേൾക്കുന്നത് എന്ന്. പക്ഷേ സത്യം എന്താണെന്നാൽ, ബ്രോഡ്കാസ്റ്റിംഗ് മരിച്ചിട്ടില്ല, അത് കാലത്തിനൊപ്പവും കോലും മാറി കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇന്റർനെറ്റ് റേഡിയോയിലൂടെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിലെ റേഡിയോ സ്റ്റേഷനുകൾ കേൾക്കാൻ സാധിക്കും. പോഡ്കാസ്റ്റുകളുടെ രൂപത്തിൽ ബ്രോഡ്കാസ്റ്റിംഗ് പുതിയൊരു തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, അത് സിനിമയാകട്ടെ, ടെക്നോളജി ആവട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ആരോഗ്യമാകട്ടെ, അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഏത് വിഷയവും കേൾക്കാമെന്ന വലിയൊരു മാറ്റം ഇന്ന് റേഡിയോ പ്രക്ഷേപണങ്ങളിൽ വന്നിട്ടുണ്ട്. കൂടാതെ റേഡിയോ സ്റ്റേഷനുകൾ ഇപ്പോൾ വെറും ശബ്ദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വിഷ്വൽ റേഡിയോ ആയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ റീൽസിലൂടെയും യൂട്യൂബിലൂടെയും നേരിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. 2018 പ്രളയകാലത്ത് കേരളം ഒറ്റപ്പെട്ടപ്പോൾ മൊബൈൽ നെറ്റ്വർക്കുകൾ പൂർണ്ണമായും പണിമുടക്കിയപ്പോൾ ജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും റേഡിയോ സ്റ്റേഷനുകൾ വഹിച്ച പങ്ക് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അൽഗോരിതങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വായിക്കാനോ ഒരു സമൂഹത്തിന്റെ വേദനയോ സന്തോഷത്തെയോ മനസ്സിലാക്കാനോ കഴിയില്ല. അവിടെയാണ് ഇന്നും മനുഷ്യ ശബ്ദത്തിന്റെ ബ്രോഡ്കാസ്റ്റിംഗിന്റെ യഥാർത്ഥ വിജയം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺ.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: 1927 റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ആ ഒരു തുടക്കം മുതൽ ഇനി നിമിഷം വരെ പ്രക്ഷേപണ രംഗം കണ്ട മാറ്റങ്ങൾ വളരെ വലുതാണ്. നാളെയുടെ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു തുടങ്ങിയ ഈ കാലത്തും മനുഷ്യന്റെ യഥാർത്ഥ ശബ്ദത്തിനും ആ വികാരങ്ങൾക്കും എപ്പോഴും വലിയൊരു സ്ഥാനമുണ്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും ലോകവിവരങ്ങൾ പകർന്നു നൽകിയ നാട്ടുവാർത്തകളും പാട്ടുകളും ചിരിയും ചിന്തയും ഒക്കെയായിട്ട് നമ്മുടെയൊക്കെ വീടുകളിലെ രംഗമായി മാറിയ ഈ റേഡിയോയുടെ ചരിത്രം എത്ര പറഞ്ഞാലും തീരില്ല. ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മറ്റാരോടുമല്ല, നമ്മുടെ സ്വന്തം ആകാശവാണിയുടെ തന്നെയാണ്. ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോലും അറിവും വിവരങ്ങളും എത്തിച്ച് പതിറ്റാണ്ടുകളോളം നമ്മളെ ഒരുമിപ്പിച്ചു നിർത്തിയ ആകാശവാണിയുടെ ആ സുവർണ പൈതൃകമാണ് ഇനി നമ്മൾ കാണുന്ന എല്ലാ റേഡിയോ സ്റ്റേഷനുകൾക്കും വലിയൊരു ഊർജമായി എപ്പോഴും കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? പക്ഷേ ഈ മൈക്കിന് മുന്നിൽ എന്റെ ശബ്ദം നിങ്ങളിലേക്ക് ഇത്രയും മനോഹരമായി ഒരു തടസ്സവുമില്ലാതെ എത്തിക്കാൻ വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ കഷ്ടപ്പെടുന്ന കുറെ മനുഷ്യരുമുണ്ട്. റേഡിയോ എന്ന് പറയുന്നത് റേഡിയോ ജോക്കികളുടെ മാത്രം കഴിവല്ല. നിങ്ങൾ കേൾക്കുന്ന ഓരോ പരിപാടിയും അതിൻ്റെതായ പൂർണ്ണതയോടെ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മഴയായാലും കാറ്റായാലും ഒരു നിമിഷം പോലും പ്രക്ഷേപണം മുടങ്ങാതിരിക്കാൻ സിഗ്നലുകളും ട്രാൻസ്മിറ്ററുകളും ഒക്കെയായിട്ട് സാങ്കേതികവിദ്യയുടെ പിന്നിൽ കഷ്ടപ്പെടുന്ന ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ്, അതുപോലെ ഓരോ പാട്ടും ശബ്ദവും ഏറ്റവും കൃത്യമായ ക്വാളിറ്റിയിൽ നിങ്ങളുടെ കാതുകളിൽ എത്തിക്കാൻ വേണ്ടി മിക്സിംഗ് കൺസോളുകൾക്ക് മുന്നിൽ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സ്, അങ്ങനെ പുറത്തേക്ക് മുഖം കാണിക്കാത്ത ഒരുപാട് സാങ്കേതിക വിദഗ്ധരുടെ കഠിനാധ്വാനവും വിയർപ്പുമാണ് ശരിക്കും റേഡിയോ എന്ന ഈ വലിയ മാധ്യമം. അതുപോലെ എത്രയൊക്കെ സാങ്കേതിക വിദ്യകളും ആളുകളും ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും ഞങ്ങളിവിടെ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ശ്രോതാക്കളായ നിങ്ങൾ കാതോർത്തിരിക്കുമ്പോഴാണ് ശരിക്കും ഒരു റേഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു പൂർണ്ണത ലഭിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വെച്ചു തരുന്ന ഓരോ പാട്ടുകൾക്കും അർത്ഥമുണ്ടാകുന്നത് നിങ്ങളത് കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ദേശീയ പ്രക്ഷേപണത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ നന്ദി പറയുന്നത് ഞങ്ങളുടെ ശ്രോതാക്കളായ നിങ്ങളോടാണ്. കാലം എത്ര മാറിയാലും പുതിയ ടെക്നോളജികൾ എത്രയൊക്കെ കടന്നു വന്നാലും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.
1: ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ
0: റേഡിയോ വണ്ടി
1: ലൗഡ് സ്പീക്കർ ആശ്രയ പ്രീമിയർ ലീഗ് ക്ലബ് ബോർഡ്
0: ടേക്ക് എ ബ്രേക്ക്
1: നിശാഗന്ധി.
2: സോ യു ആർ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്പ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ട് ഇതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ചായക്കും കടിക്കും ഒപ്പം APL ആസ്പ്രേയ പ്രീമിയർ ലീഗിലെ ഗെയിം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് നമ്മുടെ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ലിസണേഴ്സിൻ്റെ വൈകുന്നേരങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ അടിച്ചുപൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് 4 മണി മുതൽ 6 മണി വരെ എന്നുള്ളൊരു സമയം. അപ്പോൾ ഈ സമയത്ത് വെറുതെ ബോറടിച്ച് വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഗുണമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് കാത്തുകാത്ത് നിങ്ങളെ കാത്തുകാത്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഗിഫ്റ്റ് നേടാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ലക്കി ഡ്രോയിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. ആ ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കേട്ട് എൻജോയ് ചെയ്തോളൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

എന്തെന്നില്ലാത്തൊരു റൊമാൻറ്റിക് ഫീൽസ് എവിടുന്നൊക്കെ ഓടി വന്ന പോലൊരു തോന്നലല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബി ജി എം കേൾക്കുമ്പോൾ പ്രണയമുള്ളവരാണെങ്കിലും എനിവേ ഇല്ലാത്തവരാണെങ്കിൽ പോലും ആ ഒരു റൊമാൻസ് നമുക്ക് തോന്നുന്ന ഒരു ബി ജി എം തന്നെയാണ്. ഈ ഒരു ബി ജി എം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു നായകനുണ്ട്, നടുപ്പിൻ നായകൻ സൂര്യ. കണ്ണുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന, നമ്മളെയൊക്കെ പ്രണയിക്കാനായിട്ട് വളരെ രസകരമായിട്ട് പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരു ആക്ടർ എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ തെന്നിന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടറായിട്ടുള്ള സൂര്യ. അപ്പോൾ ഈ ബീജം കേട്ടപ്പോൾ മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് തന്നെ നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം മനോഹരമായ പാട്ടുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിന്ന് ആ ശ്രേയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്.

ഏത് കഥാപാത്രവും തന്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് തെളിയിച്ച ഒരു നടൻ തന്നെയാണ് ആക്ടർ സൂര്യ. ഇപ്പോൾ കാക്ക കാക്ക എന്ന സിനിമയിലെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അൻപു ചെൽവൻ എന്ന വേഷമെടുത്ത് നോക്കിയാലും, ഗജനിയിലെ ഓർമ്മയില്ലാത്ത സഞ്ജയ് രാമസ്വാമിയുടെ ആ ഒരു വേഷമെടുത്ത് നോക്കിയാലും, ഇനിയിപ്പോൾ വാരണവായന എന്ന സിനിമയിലെ അച്ഛനും മകനുമാണോ, അല്ലെങ്കിൽ സുരൈ പോട്ട് എന്ന സിനിമയിലെ പ്രഭാകരനോ ജയ് ഭീമിലെ ചന്ദ്രുവോ ആണോ, ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അല്ലേ, ചെയ്തിട്ടുള്ള എല്ലാ റോൾസിലും 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ, അഭിനയത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആക്ടർ തന്നെയാണ് നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യ. അദ്ദേഹം ഒരു തമിഴ് ആക്ടറാണ് എങ്കിൽ പോലും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അത്രത്തോളം ഇഷ്ടമുള്ള തമിഴ് ആക്ടേഴ്സിൽ ഒരാൾ തന്നെയായിരിക്കും അല്ലേ. വിജയും സൂര്യയും ഒരുപോലെ കാണുന്ന ആൾക്കാരൊക്കെയുണ്ട്. സൂര്യയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഫാൻ ബേസൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു തമിഴിലെ മിക്ക പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സൂര്യ അഭിനയിച്ച സിനിമകളിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ടുകൾ, റൊമാൻറ്റിക് സോങ്സുകൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളും BGM വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു BGM വെച്ചിട്ടുള്ള ഗെയിമിലെ ആദ്യത്തെ BGM ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.

വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബിജിയം ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇടയ്ക്കുള്ള ഒരു മ്യൂസിക് പോർഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ടാസ്ക് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലായി. കാരണം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് പാടണം അല്ലെങ്കിൽ കേൾക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ, അതും തമിഴ് സോങ് തന്നെ കേൾക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും ഇപ്പോൾ കേട്ട ഈ ഒരു പാട്ടിൻ്റെ ബിജിയം അല്ലേ. അപ്പോൾ എന്തായാലും പാട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-7429190 എന്ന നമ്പറിലേക്ക്. 04-742-919-909 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-6-4-9-0-9-0 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22

0: വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചയൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചയൻസ് ഗോൾഡ് .in.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിസയമിനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഓർമ്മകളുടെ ഇടനാഴിയിൽ ഇരുട്ടുവീണ ചില മഴക്കാലങ്ങളുണ്ട്. വെളിച്ചം മങ്ങിയ ആ നേരങ്ങളിൽ ഒരത്ഭുത ലോകത്തിന്റെ വാതിൽ തുറക്കാൻ കാത്തിരുന്ന ഒരു കുട്ടി. റേഡിയോയുടെ നോബും എല്ലാം തിരിയുമ്പോൾ കേൾക്കുന്ന നേരിയ മൂളലുകൾക്കൊടുവിൽ ദൂരെ എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന പാട്ടുകൾ. ഹൃദയത്തിൽ തൊടുന്ന നാടകം. ദൃശ്യങ്ങളില്ലാത്ത ആ ലോകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് മാത്രം അവൻ ആ മനുഷ്യരെയെല്ലാം മനസ്സിൽ വരച്ചിട്ടു. അവൻ കാണാത്ത ദൂരങ്ങളൊക്കെയും അവനും മുന്നിൽ തുറന്നു വെച്ചതും അവന്റെ സങ്കല്പങ്ങളെ വളർത്തിയതും ആ റേഡിയോയിൽ നിന്നുള്ള ശബ്ദങ്ങളായിരുന്നു. കാലം ഒരുപാട് മാറി. കാഴ്ചകളുടെ വലിയൊരു ലോകം ഇന്ന് വിരൽത്തുമ്പിലുണ്ട്. എങ്കിലും ഒരു മുഖവും കാണാതെ കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് ഇന്ന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. ഇന്ന് ജൂലൈ 23, ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

തെന്നിന്ത്യയുടെ തന്നെ റൊമാൻറ്റിക് ഹീറോ, നടുപ്പിൻ നായകൻ സൂര്യയുടെ ജന്മദിനമായതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളും ബീജിയമും വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്നത്തെ ഗെയിമിൽ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ബീജിയം ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഓക്കെ, ഏത് പാട്ടിന്റെ ബീജ്യമാണ് ഇപ്പോൾ കേട്ടത് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് ഷമിശേഷി പാട്ട് പാടിയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. മുന്തിനം പാർത്തേനെ എന്ന പാട്ടാണ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. വരണമായിരം എന്ന മൂവിയിലെ മുന്തിനം പാർത്തേനെ എന്ന പാട്ടെന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുന്തിനം പാർത്തേനെ. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മുന്തിനം പാർത്തേനെ എന്നുള്ളതാണ്. ആൻഡ് നവീൻ, ജുബിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മുന്തിനം പാർത്തേനെ. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃതയാണ്. അമൃത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും മുന്തിനം പാർത്തേനെ എന്ന് തന്നെയാണ്. നയന, സോന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മുന്തിനം പാർത്തേനെ എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മാളുവാണ്. മാളു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മുന്തിനം പാർത്തേനെ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് വാരണമായിരം എന്ന സിനിമയിലെ മുന്തിനം പാർത്തേനെ എന്നുള്ള ആൻസറാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

ഓക്കെ, BGM കേട്ടിട്ട് പാട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മടിച്ചു നിൽക്കണ്ട, ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 എന്ന നമ്പറിലേക്ക്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ്. പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു പാട്ട് ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിക്കാം, അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne samibam Pulaman, Kottarakara.
3: Hi Malini, I'm Krishnan. Naida solliyaganum nee avlo valaga. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான்

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അങ്ങനെ ഇന്നത്തെ ദിവസം നടുപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളും ബിജിഎംസും വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആസ്ത്രേയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

അപ്പോൾ പാട്ട് ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ആൻസേഴ്സ് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ഷമി എന്നിവർ ചേർന്നിട്ടാണ്, ഫ്രം നെല്ലിക്കുന്നം. അനൽ മേലെ പനിത്തുളി എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ്. അനൽ മേലെ പനിത്തുളി എന്ന പാട്ടാണെന്നാണ് രാജ്കുമാർ ചേട്ടന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ആൻഡ് കൃതി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനൽ മേലെ പനിത്തുളി. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അനൽ മേലെ പനിത്തുളി എന്നുള്ള ആൻസറാണ്. ആൻഡ് ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ അനൽ മേലെ എന്നുള്ള ഒരു ആൻസറാണ്. നയന, സോന, മാളു, നവീൻ, ജിബിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അനൽ മേലെ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഷൈനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അനൽ മേലെ എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. മേരിക്കുട്ടി ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അനൽ മേലെ പനിത്തുളി എന്ന പാട്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് വാരണമായിരം എന്ന സിനിമയിലെ അനൽ മേലെ പനിതുളി എന്ന പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത BGM ലേക്ക് കടക്കുകയാണ്.

സൂര്യ അഭിനയിച്ച സിനിമകളിലെ പാട്ടിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബീജം ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഏത് പാട്ടിൻ്റെതാണ് ഈ ഒരു ബീജം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04742910090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം.

യെസ്, എങ്ങനെ ആക്ടേഴ്സ് സൂര്യാസ് ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ സൂര്യയുടെ ജന്മദിനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വെച്ചിട്ടുള്ളൊരു ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന BGM ക്വസ്റ്റ്യൻ,

ഇപ്പോൾ കേട്ട ഈ ഒരു ബീജം ഏത് പാട്ടിൻ്റെതാണ് എന്ന ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഒരു മാലൈ ഇളവയിൽ നേരം എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു മാലൈ ഇളവയിൽ നേരം എന്ന പാട്ടാണെന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഒരു മാലൈ എന്നുള്ളൊരു ആൻസറാണ് അർച്ചനയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. കാർത്തിക്, തങ്കമണി ടീച്ചർ, രാജ്കുമാർ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും ഒരു മാലൈ ഇളവയിൽ നേരം എന്ന പാട്ടാണെന്നാണ്. പ്രിയാമോൾ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഒരു മാലൈ. റിജോ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഒരു മാലൈ എന്ന് തന്നെയാണ്. ആൻഡ് നവീൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഒരു മാലൈ ഇളവയിൽ നേരം. ആൻഡ് റോഷൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഒരു മാല എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. മനോജേട്ടനും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഒരു മാലൈ ഇളവയിൽ നേരം എന്ന പാട്ടാണെന്നാണ്. അപ്പോൾ ഗജിനി എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട് തന്നെയാണ് കാർത്തിക്കാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

0: ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടിന്റെ ഒരു ബീജമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.
1: ഫ്രണ്ട്സ്, വാട്ട് എ ഡാൻസ്! ഫ്രണ്ട്സ്, ഡു യു വാണ്ട് സം മ്യൂസിക്? കം ഓൺ ഗയ്സ്!

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നടുപ്പിൻ നായകൻ സൂര്യാസ് ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് നമ്മളൊരു BGM ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടായിരുന്നു.

ഓക്കെ, അപ്പൊ ഏത് പാട്ടിന്റേതാണ് ഈ ഒരു ബിജിഎം എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. സുറ്റും പിടിച്ചുടരെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി വിഷ്ണു എന്നിവർ ചേർന്നിട്ടാണ് സുറ്റും പിഴിച്ചുടരെ എന്നുള്ള പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഹൃദയം എക്കടു എക്കടു എന്നുള്ളൊരു സോങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സുട്രും വിഴി സുടരെ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരി ജോൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സുട്രും വിഴി സുടരെ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. നയന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും സുട്രും വിഴി സുടരെ എന്ന പാട്ടാണെന്നാണ്. സോന, മാളു, നവീൻ, ജിബിൻ ആൻഡ് ഫൈനലി തങ്കമണി ടീച്ചർ മനോജ് ഏട്ടൻ, അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സുറ്റും പിഴിച്ചുടരെ എന്ന പാട്ടാണെന്നാണ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഗജനി എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് തന്നെയാണ്. സൂര്യയും അസിനുമാണ് അതിലെ മെയിൻ ഹീറോയും ഹീറോയിനുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗജനി എന്ന ഒരു പേര് കൂടി ഉണ്ടാകും. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
7: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
9: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

സൂര്യ അഭിനയിച്ച സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് എൻ്റെ ഇൻട്രോ ബീജിയമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന ചോദ്യത്തിന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രിൻസ് ആണ് കേട്ടോ, കൊട്ടാരക്കരയിൽ നിന്നും. പ്രിൻസ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈഷ്ണയാണ്. നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ടാണെന്നാണ് വൈഷ്ണയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും നാൻ ഉൻ അഴകിനിലെ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി, അനില, അമൃത, നവീൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും നാൻ ഉൻ അഴകിനിലെ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് കാർത്തിക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാർത്തിക് ആൻസർ അല്ല പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ കാർത്തിക്കിൻ്റെ അമ്മ ഹായ് ഹായ് ഹായ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മരിയയാണ്. നാൻ ഉൻ അഴകിനിലെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മരിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജോൺസൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ടാണെന്നാണ്. ജിബിൻ, നവീൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ടാണെന്ന് തന്നെയാണ്. ആൻഡ് മാളു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു നാൻ ഉൻ അഴഹിനിലെ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോന ആൻഡ് നയന എന്നിവർ ചേർന്നിട്ടാണ് നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് നാൻ ഉൻ അഴഹിനിലെ എന്ന പാട്ട് തന്നെയാണ്. 24 എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ്. അജിത് സിംഗും അതുപോലെ തന്നെ ചിന്മയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാൻ എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആരും എവിടെയും പോകരുത്, ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ഒരു സ്കൂൾ പരീക്ഷാ ഹോൾ. പരീക്ഷ നടക്കുമ്പോൾ അധ്യാപകർ തന്നെ ബോർഡിൽ ഉത്തരങ്ങൾ എഴുതിയിടുന്നു. കുട്ടികൾ അത് നോക്കി കോപ്പി അടിച്ച് ജയിക്കുന്നു. ഇതായിരുന്നു ആ നാട്ടിലെ പതിവ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വരികയും ഈ കോപ്പിയടി നിർത്തുകയും ചെയ്യുന്നു. അതോടെ ആ പരീക്ഷ എഴുതിയ എല്ലാവരും 12ാം ക്ലാസ്സിൽ തോൽക്കുകയാണ്. കോപ്പി അടിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം 12ാം ക്ലാസ്സിൽ തോറ്റുപോയ ഒരു പയ്യൻ പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയായ UPSC പാസ്സായി ഒരു IPS ഓഫീസർ ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അങ്ങനെ ഒരു കഥയാണ് ദ റിയൽ സ്റ്റോറി 2023 പുറത്തിറങ്ങിയ 12th Fail. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: ഇങ്ങനെ കഥയൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഹൈക്കോർട്ടിലേക്ക് കെട്ടിയെടുക്കും കേസൊക്കെ.
2: തോറ്റെന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? ഇവിടുത്തെ മുഴുവൻ പിള്ളേരും തോറ്റു. അടുത്ത വർഷം എഴുതി പാസ്സായിക്കോളും. ഇതിപ്പോ കുംഭമേള ഒന്നും അല്ലല്ലോ 12 വർഷം വരെ കാത്തിരിക്കാൻ.
1: അവൻ ജയിച്ചായിരുന്നെങ്കിൽ ഒരു പ്യൂണായിട്ട് കയറായിരുന്നു. കാശ് എവിടെ നിന്ന് വരും വിചാരിച്ചിട്ടാ.
0: ബോളിവുഡിലെ പ്രശസ്തനായ സംവിധായകൻ വിധു വിനോദ് ചോപ്ര രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം ശരിക്കും ഒരു വികാരമാണ്. 3 Idiots, PK തുടങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങൾ നിർമ്മിച്ച വിധു വിനോദ് ചോപ്ര വളരെ ലളിതമായ ഒരു കഥയുമായി വന്ന് ഇന്ത്യൻ സിനിമയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കണ്ടത്.
3: ഞങ്ങള് സംഭവിക്കാൻ തുടങ്ങി.
1: എന്താ?
3: ഞങ്ങള് വാടകയ്ക്ക് റിക്ഷ എടുത്ത് ഓടിക്കാമെ. ഞാൻ ഡ്രൈവർ, ഇവർ കണ്ടക്ടർ.
1: നിങ്ങളുടെ മുത്തച്ഛൻ എന്തായാലും യുദ്ധത്തിൽ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ നാണം കെട്ട മരിച്ചേനെ. റിക്ഷ ഓടിക്കാൻ പോണെന്നോ?
3: എന്റെ മുത്തശ്ശി എന്ത് രസമുള്ള ജോലിയാണോ? ദിവസം മുഴുവൻ വിളിച്ചു പോയിക്കൊണ്ടിരിക്കണം. എല്ലാ
4: കാര്യം
0: പരാജയങ്ങളിൽ തളർന്നു പോകുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഒരു വൺ തിരിച്ചുവരവിന്, അതായത് ഒരു ഗംഭീര റീസ്റ്റാർട്ടിന് പ്രചോദനം നൽകുന്ന ഒരു കിടിലൻ സിനിമ.
5: Restart.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഗ്രാമത്തിലാണ് നമ്മുടെ നായകനായ മനോജ് കുമാർ ശർമ്മ ജനിച്ചു വളർന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു സാധാരണ കുടുംബം. നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു പരീക്ഷയിൽ കോപ്പി അടിക്കാൻ കഴിയാതെ തോറ്റുപോയ മനോജിന്റെ ജീവിതം മാറി മറിയുന്നത് ആ സത്യസന്ധനായ പോലീസ് ഓഫീസറെ കാണുന്ന മൊമെന്റിലാണ്. തനിക്കും അയാളെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആകണം എന്ന വലിയൊരു സ്വപ്നം അവിടെ വെച്ച് മനോജിന്റെ മനസ്സിൽ ജനിക്കുകയാണ്.
1: എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്.
2: ആ ചോദിക്ക.
1: എനിക്ക് സാറിനെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാ സാർ അതിന് സാധിക്ക?
2: ചീറ്റും ചെയ്യാതിരുന്ന മാത്രം മതി.
0: അങ്ങനെ പ്ലസ് ടുവിന് ശേഷം തന്റെ നാട് വിട്ടു പോയ മനോജ് അവിടെ നിന്നും തന്റെ സുഹൃത്തായ പ്രീതം പാണ്ഡെയെ പരിചയപ്പെടുന്നു. പിന്നീട് പ്രീതം പാണ്ഡെയോടൊപ്പം UPSC എന്ന വലിയ കടമ്പ് കടക്കാനായി ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ്. ഡൽഹിയിലെ മുഖർജി നഗർ എന്ന IAS കോച്ചിംഗ് ഹബിൽ എത്തുമ്പോഴാണ് ഈ പരീക്ഷയുടെ വ്യാപ്തി അവൻ മനസ്സിലാക്കുന്നത്. അവിടെ അവന് വരേണ്ടി വരുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല. ലൈബ്രറിയിലെ തൂപ്പുകാരനായും മാവ് പൊടിക്കുന്ന മില്ലിലെ തൊഴിലാളിയായും ഒക്കെ ജോലി ചെയ്ത് ഉറക്കം പോലും ഉപേക്ഷിച്ച് അവൻ നടത്തുന്ന കഠിനാധ്വാനം നമ്മുടെയൊക്കെ കണ്ണു നനയിക്കും.
3: അങ്ങനെയിരിക്കെ ഫൈനൽ റിസൾട്ടിന്റെ ദിവസം വന്നു. തുത്തുൽ അവന്റെ പുതിയ ചുവന്ന കുർത്തയൊക്കെ ഇട്ട് ഗൗരിയേട്ടന്റെ യൂണിഫോമും ഒക്കെ പിടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഗൗരിയേട്ടന് എത്ര നോക്കിയിട്ടും ആ ലിസ്റ്റിൽ സ്വന്തം പേര് കണ്ടെത്താനായില്ല. കുറെ അധിക നേരം അയാൾ തന്റെ പേര് തിരഞ്ഞു, വീണ്ടും തിരഞ്ഞു, തിരഞ്ഞുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ ഞങ്ങൾക്കൊക്കെ ആ കാര്യം മനസ്സിലായി. ഗൗരിയേട്ടൻ തന്റെ അവസാനത്തെ അറ്റംപ്റ്റിലും പരാജിതനായിരിക്കുന്നു.
0: ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു ദരിദ്രനായ കുട്ടി സിവിൽ സർവീസ് പോലൊരു പരീക്ഷ പാസ്സാകാൻ നടത്തുന്ന ഈ പരിശ്രമം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ വലിയൊരു ഇൻസ്പിറേഷനാണ്. ഗൗരി ബൈയെ പോലുള്ള സുഹൃത്തുക്കളും പിന്നീട് മനോജിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശ്രദ്ധ എന്ന പെൺകുട്ടിയും നൽകുന്ന പിന്തുണയും സ്നേഹവുമാണ് മനോജിനെ മുന്നോട്ട് നയിക്കുന്നത്.
4: അതാ കോച്ചിങ് ഒന്നുമില്ലാതെ പാസ്സായേ.
1: ഞാൻ കരുതി താൻ അവിടേക്ക് പോയി കാണുമെന്ന്.
4: ഇല്ല, അന്വേഷിച്ച നല്ലൊരു കോച്ചിങ് സെന്റർ ഞാൻ കണ്ടുപിടിച്ചു.
1: എന്നാ എന്നോട് കൂടെ പറ, ഞാനും കൂടെ അവിടെ വന്ന് ജോയിൻ ചെയ്യാം.
4: ഹായ്, ഐ ആം ശ്രദ്ധ.
1: മനോജ്.
0: പല വിദ്യാർത്ഥികളും യാതൊരർത്ഥവും മൂല്യവും ഇല്ലാത്ത സിനിമകൾക്ക് പുറകെ പോകുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, നെഞ്ചോട് ചേർക്കേണ്ട ചിത്രമാണിത്. ഇതുപോലുള്ള നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ കാണുന്നത് ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കും. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതി നിരാശപ്പെടുന്നവർക്ക് മുന്നിൽ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം എന്ന് ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 5 ഓഗസ്റ്റ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. 1 ഓഗസ്റ്റ് മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബ്ബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ K ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: ഒരുക്കിയിരിക്കുന്നത്. IPS ഓഫീസറായ മനോജ് കുമാർ ശർമ്മയുടെയും ഭാര്യ IAS ഓഫീസറായ ശ്രദ്ധ ജോഷിയുടെയും യഥാർത്ഥ ജീവിതമാണ് ഈ സിനിമ.
1: അച്ഛനെന്താ ദില്ലിയില്? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. വാ പോവാം. എന്തിനാ ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നേ? നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാം. വിത്ത് കൊണ്ടേ കരിഞ്ചന്ത വിറ്റാ നമുക്ക് നല്ല കാശ് കിട്ടും, നന്നായി സമ്പാദിക്കാൻ പറ്റും.
2: അച്ഛനെ തന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ?
1: എന്റെ അമ്മ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞതുപോലുമില്ല. ഞാൻ അപ്പോഴൊക്കെ പോരാട്ടത്തിലായിരുന്നു. ഞാൻ കരുതിയത് അനീതിക്കെതിരെ നമ്മൾ പോരാടിക്കൊണ്ടേയിരുന്ന അന്തിമ വിജയം സത്യത്തിന്റേതായിരിക്കുമെന്ന.
0: ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോളിവുഡ് സിനിമയുടെ യാതൊരു പകിട്ടുമില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ മുഖർജി നഗറിലെ ഇടുങ്ങിയ മുറികളും അവിടുത്തെ തിരക്കും നമ്മളിലേക്ക് നേരിട്ട് എത്തിക്കാൻ സിനിമാറ്റോഗ്രാഫർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ശന്തൻ മൊയ്ത്ര നൽകിയ പശ്ചാത്തല സംഗീതം. സിനിമയിലെ രംഗങ്ങൾക്ക് ജീവൻ നൽകുന്നതിനൊപ്പം ഇതിലെ റീസ്റ്റാർട്ട് എന്ന ഗാനം തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളവും ആവേശവും ചെറുതല്ല. വെറും 20 കോടി രൂപ ബജറ്റിൽ വലിയ പ്രൊമോഷനുകളോ സൂപ്പർ സ്റ്റാറുകളോ ഇല്ലാതെ തിയേറ്ററിലെത്തിയ ഈ ചിത്രം ആളുകൾ തമ്മിൽ പറഞ്ഞറിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ലോകമെമ്പാടുമായി ഏകദേശം 70 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. അതാണ് ശരിക്കും ഒരു നല്ല സിനിമയുടെ വിജയം എന്ന് പറയുന്നത്.
3: ഒരു സ്റ്റോപ്പ് വാച്ചും കിട്ടി.
4: ഇതെന്റെ പപ്പ എനിക്ക് തന്നത്. ഇതിനൊരു ഒറ്റ റൂളേ ഉള്ളൂ, പഠിക്കാനായിട്ടിരുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബ്രേക്ക് എടുക്കുമ്പോ സ്റ്റോപ്പ് ചെയ്യണം. നോ ചീറ്റിംഗ്. എവറിഡേ 16 മണിക്കൂർ ഈ വാച്ച് ഓടണം, 16 മണിക്കൂർ പഠിക്കണം. എത്ര മണിക്കൂർ?
2: 16 hours.
4: കറക്റ്റ്. എന്നെ തുടങ്ങിക്കോ, ലേറ്റ് ആക്കണ്ട. റെഡി സ്റ്റാർട്ട്.
0: അഭിനയത്തിന്റെ കാര്യത്തിൽ മനോജായി വേഷമിട്ട് വിക്രാന്ത് മാസി ശരിക്കും ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം. ഒപ്പം ശ്രദ്ധയായി അഭിനയിച്ച് മേധാ ശങ്കറും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, അതായത് ഫൈനൽ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ മനോജ് ഇരിക്കുന്ന ഒരു സീനുണ്ട്. നമ്മൾ പ്രേക്ഷകരെ ഒന്നടങ്കം ശ്വാസം അടക്കി പിടിച്ചിരുത്തുന്ന ഒരുപാട് ട്വിസ്റ്റുകളും ഇമോഷൻസും നിറഞ്ഞ ആ നിമിഷങ്ങൾ അത് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ കണ്ടു തന്നെ അറിയണം.
5: തകർന്ന കിനാക്കളെ കേൾക്കുവതാരാണ്? മനസ്സിൽ തീരാവ്യതയോടെ സമയം കടന്നു പോകുമ്പോൾ തോൽക്കില്ലൊരാളും കാലത്തിൻ താളങ്ങളിൽ എഴുതേണം ഒരു ഗാഥ, വിജയത്തിന് ഈ ഗാഥ തുടരേണമെന്നാണ്.
0: തോൽവികൾ വിജയത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെയൊക്കെ ഉള്ളില് തീ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ദ മൂവി 12th ഫെയിൽ. ഈ സിനിമയെ പറ്റിയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ നമ്മൾ ഇതുവരെ കേട്ടത്. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു 7 മണി എന്ന സമയം എല്ലാവരും കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഈ ഒരു 7 മണി സമയത്ത് ടേക്ക് എ ബ്രേക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ദീർഘദൂര യാത്രകൾക്കും മറ്റും ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവര് പലപ്പോഴും ഭക്ഷണത്തിനായിട്ട് ട്രെയിനിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ പാക്കറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. എങ്കിലും യാത്രക്കാരെ സംബന്ധിച്ച് ട്രെയിനിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം എപ്പോഴും ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ലഭിക്കുന്ന ഭക്ഷണം പഴകിയതാണോ അല്ലെങ്കിൽ ഗുണനിലവാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രെയിനുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ പാക്കറ്റുകളിൽ ഒരു QR കോഡ് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണ പാക്കേജിംഗ് തീയതി, പാചക സമയം, മറ്റു പ്രധാന ഡീറ്റെയിൽസ് എന്നിവ വളരെ വേഗത്തിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മാത്രമല്ല പഴകിയ ഭക്ഷണം വേഗത്തിൽ കണ്ടെത്താനായിട്ടും യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ടും ഈ ഒരു മാർഗം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിലെ ഭക്ഷണത്തിന്റെ ഹൈജീനും ഗുണനിലവാരവും നിലനിർത്തുന്നതിന് ഭക്ഷ്യസുരക്ഷ സൂപ്പർവൈസർമാരും ഉണ്ടാകുന്ന ഒന്നാണ്. ബേസ് കിച്ചണിലെ ഓരോ പാക്കേജിന്റെയും ഗുണനിലവാരവും ഹൈജീനും ഈ ഒരു സൂപ്പർവൈസർമാരായിരിക്കും നിരീക്ഷിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കൂടാതെ ഓൺബോർഡ് ജീവനക്കാരുടെയും വെണ്ടർമാരുടെയും പ്രവർത്തനവും ഈ ഒരു സൂപ്പർവൈസർമാർ നിരീക്ഷിക്കാറുണ്ട്. എല്ലാ അംഗീകൃത വെണ്ടർമാരും അവരുടെ പേരടങ്ങിയിട്ടുള്ള QR കോഡുള്ള ID കാർഡുകൾ കൈവശം വെക്കേണ്ടതുണ്ട്. ഇതെന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ഉടനടി തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മാത്രമല്ല വെണ്ടറേയും ഭക്ഷണത്തെയും കുറിച്ചുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും യാത്രക്കാർക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന ഒന്നാണ്. വെണ്ടറുടെ പേര്, ആധാർ നമ്പർ, മെഡിക്കൽ ഫിറ്റ്നസ്, പോലീസ് വെരിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ആൻഡ് ഭക്ഷണ പാക്കറ്റുകളിലെ QR കോഡ് എന്നാണ് നിർമ്മിച്ചത് എന്ന തീയതിയും ഏത് കിച്ചൺ ആണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കേടായതോ പഴകിയതോ ആയിട്ടുള്ള ഭക്ഷണ വിതരണം തടയുന്നതിനും യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല IRCTC പുതിയ മോഡേൺ കിച്ചൺസും അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ഓരോ ഘട്ടവും നിരീക്ഷിക്കാനായിട്ട് ഈ കിച്ചൺസില് CCTV ക്യാമറകൾ ഉണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ടെങ്കിൽ ഗുണനിലവാരം പരിശോധിക്കാനായിട്ടൊരു മാർഗമുണ്ട്. ആ ഒരു മാർഗത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്ക്.

0: നാടിനൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
4: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: യുദ്ധമോ പ്രകൃതി ദുരന്തങ്ങളോ സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് സേഫായിട്ടിരിക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നും അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. ലോകം ഒരു വലിയ യുദ്ധത്തിന്റെയോ ആണവ ആക്രമണത്തിന്റെയോ ഭീഷണി നേരിടുന്ന സമയത്തെല്ലാം മനുഷ്യന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടുള്ള ഫിൻലാൻഡ് അത്തരം ഒരു പ്രതിസന്ധിയെ നേരിടുന്നതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാതൃക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിലെ മനോഹരമായിട്ടുള്ള തെരുവുകൾക്കും കെട്ടിടങ്ങൾക്കും തൊട്ടു താഴെ ഒരു മുഴുവൻ ഭൂഗർഭ നഗരം സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾ ഇതിനെ ദ സെക്കൻഡ് സിറ്റി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഭൂമിക്കിടയിൽ പാറയിൽ കൊത്തിയെടുത്ത ഈ സംവിധാനം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആണവ ആക്രമണവും വിഷവാതകവും ജൈവ ആയുധങ്ങളൊന്നും ഈ സ്ഥലത്ത് നാശം വിതയ്ക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. ആൻഡ് ഫിൻലൻഡിന്റെ സുരക്ഷാ മാതൃക ഒറ്റ രാത്രി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നല്ല കേട്ടോ. അതൊരു കൈപ്പേറിയിട്ടുള്ള ചരിത്ര പാഠത്തിൽ വേരൂന്നിയതാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയത്തുണ്ടല്ലോ, സോവിയറ്റ് റഷ്യ ഫിൻലൻഡ് ആക്രമിച്ച സമയത്താണ് ഫിൻലൻഡ് തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫിന്നിഷ് സർക്കാർ രാജ്യത്തുടനീളം 5500 അത്യാധുനിക ഷെൽട്ടറുകളും ബങ്കറുകളും നിർമ്മിക്കുകയായിരുന്നു. ഹെൽസിങ്കി നഗരത്തിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 675,000 ആണ്. എന്നാൽ ഈ ഒരു ഭൂഗർഭ ബങ്കറുകൾക്ക് ഒരേ സമയം 1,00,000 ആളുകളെ പാർപ്പിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നഗരത്തിലെ പൌരന്മാർക്കും പുറത്തു നിന്നുള്ളവർക്കും മതിയായിട്ടുള്ള ഇടമുണ്ട് എന്നർത്ഥം. ഈ പദ്ധതി നിയമവിധേയമാക്കാനായിട്ട് ഫിന്നിഷ് സർക്കാർ 1955 ഒരു കർശനമായിട്ടുള്ള ലോ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ നിയമപ്രകാരം 1200 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള ഏതൊരു പുതിയ കെട്ടിടത്തിന്റെയും ബേസ്മെന്റിൽ ബോംബ് പ്രൂഫ് ഷെൽട്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭൂമിക്കടയിൽ 25 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബങ്കറുകള് ഒരു ആധുനിക നഗരം പോലെയാണ്. ഫോർ എക്സാമ്പിൾ, 2003 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 71,000 ക്യൂബിക് മീറ്റർ ഷെൽട്ടറിന് 7 നില കെട്ടിടത്തിന്റെ അത്ര വലുപ്പമുണ്ട്. ഇതിലൊരു നീന്തൽ കുളം, സ്പോർട്സ് പിച്ച്, ജിം, കുട്ടികളുടെ കളിസ്ഥലം എന്നിവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല പ്രധാന ഗേറ്റിൽ 2 കനത്ത നീല വാതിലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തമായിട്ടുള്ള ഷോക്ക് തരംഗങ്ങളെ ആദ്യത്തെ വാതിൽ ആഗിരണം ചെയ്യുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ വാതിൽ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളും ജൈവ ഏജന്റുകൾ, ന്യൂക്ലിയർ വികിരണം എന്നിവയുടെ പ്രവേശനം കംപ്ലീറ്റ് ആയിട്ടും തടയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ബങ്കറുകളെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, അവ വെറുതെ ശ്രദ്ധയില്ലാതെ കിടക്കുന്നവയല്ല എന്നുള്ളതാണ്. സാധാരണ ദിവസങ്ങളിലെ സ്പോർട്സ്, ജിമ്മിംഗ്, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിട്ട് തദ്ദേശവാസികൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതവരെ ഭൂമിക്കടയിൽ സമയം ചെലവഴിക്കാനായിട്ട് ശീലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഒരു ദേശീയ അടിയന്തര അവസ്ഥയോ യുദ്ധമോ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഈ പൊതു ഇടങ്ങൾ 72 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ സുരക്ഷിത ക്യാമ്പായിട്ട് മാറുന്നുണ്ട്. ബങ്ക് കിടക്കകൾ, വലിയ കുടിവെള്ള ടാങ്കുകൾ, പോർട്ടബിൾ ടോയ്ലറ്റുകൾ എന്നിവ വേഗത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല ഇത് മാസങ്ങളോളം സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായിട്ടുള്ള താമസവും അനുവദിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. എന്തായാലും ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സേഫ് ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടുള്ള ഫിൻലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിലെ മനോഹരമായിട്ടുള്ള തെരുവുകൾക്കും കെട്ടിടങ്ങൾക്കും താഴെയുള്ള ഒരു മുഴുവൻ ഭൂഗർഭ നഗരം. ആൻഡ് പ്രദേശവാസികൾ ഇതിനെ വിളിക്കുന്നത് ദ സെക്കൻഡ് സിറ്റി എന്നാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: ഗർഭധാരണത്തിന്റെ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. July 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം.

അതെ, വസ്ത്രങ്ങൾ വാഷ് ചെയ്യാനായിട്ട് നാം യൂസ് ചെയ്യുന്ന പല ഡിറ്റർജന്റുകളും നീല നിറത്തിലാണ് ഉള്ളതല്ലേ. എന്നാലേ ഡിറ്റർജന്റിന് നീല നിറം നൽകുന്നത് വെറും ഒരു കാഴ്ച ഭംഗിക്ക് വേണ്ടിയല്ല, വസ്ത്രങ്ങൾ കൂടുതൽ വെളുത്തതായിട്ട് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാസ ശാസ്ത്രമാണ് ഇതിന് പിന്നില് വന്നിട്ടുള്ളത്. അപ്പോ മിക്ക ഡിറ്റർജന്റുകളും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് പിന്നിലെ റീസൺ എന്താണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. ഡിറ്റർജന്റുകളുടെ നീല നിറം അവയെ കൂടുതൽ ശക്തമാക്കുന്ന എന്തോ അധിക ഗുണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പൊതുവെ എല്ലാവരും കരുതാറുള്ളത്. പക്ഷേ അതിന് വൃത്തിയാക്കലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. അമേരിക്കൻ ക്ലീനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിപ്രായത്തില് ഡിറ്റർജന്റുകളിൽ പ്രധാനമായിട്ടും സർഫാക്ടന്റുകൾ, എൻസൈമുകൾ, മണ്ണും കറിയും നീക്കം ചെയ്യുന്ന ബിൽഡറുകൾ തുടങ്ങിയ ചേരുവകൾ അടങ്ങിയിട്ടുണ്ട്. തുണികളിൽ നിന്ന് അഴുക്കും എണ്ണയും കളഞ്ഞ് എളുപ്പത്തിൽ വൃത്തിയാക്കാനായിട്ട് സർഫാക്ടന്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നീല നിറത്തിന് പ്രധാന കാരണം ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നറുകളുടെ ഒരു യൂസേജ് ആണ്. ഇവ ഫ്ലൂറസെന്റ് വൈറ്റനിങ് ഏജന്റുകൾ എന്നും അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആവർത്തിച്ചുള്ള തുണി കഴുകല്, സൂര്യപ്രകാശം ഏൽക്കൽ, കാലപ്പഴക്കം എന്നിവ കൊണ്ട് വെളുത്ത വസ്ത്രങ്ങൾ കാലക്രമേണ മഞ്ഞ നിറമായേക്കാം. ഡിറ്റർജന്റുകളിലെ നീല നിറം മഞ്ഞ ടോണുകളെ നിർവീര്യമാക്കുന്ന ഒന്നാണ് കേട്ടോ. കാരണം ഇവ രണ്ടും പരസ്പര പൂരക നിറങ്ങളാണ്. സ്വർണ്ണ നിറമോ നരച്ചതോ ആയ മുടിക്ക് പർപ്പിൾ നിറത്തിലുള്ള ഷാമ്പുകൾ യൂസ് ചെയ്യുന്നതിന് പിന്നിലും ഇതേ തത്വം തന്നെയാണ്. കിർക്ക് ഓമർ എൻസൈക്ലോപീഡിയ ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ പബ്ലിഷ് ചെയ്ത ഫ്ലൂറസെന്റ് വൈറ്റനിങ് ഏജന്റുകളെ കുറിച്ചുള്ള ഒരു അവലോകനം അനുസരിച്ച് ഈ സംയുക്തങ്ങൾ അൾട്രാ വയലറ്റ് രശ്മികളെ ആകിരണം ചെയ്ത് നീലയും നീല വയലറ്റ് വെളിച്ചവുമായിട്ട് മാറുന്നുണ്ട്. ഇത് തുണിത്തരങ്ങൾ കൂടുതൽ തിളക്കമുള്ളതാകുകയും മഞ്ഞ നിറത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ആൻഡ് നീലയുടെ ഉപയോഗം കേവലം രാസപ്രവർത്തനമല്ല, മനുഷ്യൻ നിറങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. വർഷങ്ങളായിട്ട് ശുചിത്വം, പുതുമ, വിശ്വാസം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഉൽപ്പന്നവുമായിട്ടും ബന്ധപ്പെട്ട് നീല യൂസ് ചെയ്യുന്നുണ്ട്. നീല നിറം പരിശുദ്ധിയും ഹൈജീനെയും പ്രതിനിധീകരിക്കുന്നതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ജേണൽ ഓഫ് ദി അക്കാദമി ഓഫ് മാർക്കറ്റിംഗ് സയൻസിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനം അനുസരിച്ച് ഉപഭോക്താക്കൾ ബ്രാൻഡുകളെ എങ്ങനെ കാണുന്നു എന്നതിൽ നിറം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിറങ്ങളുടെ ശരിയായ സെലക്ഷനിലൂടെ മാർക്കറ്റർമാർക്ക് ഉപഭോക്താക്കളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ധാരണ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുമെന്നും പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഡിറ്റർജന്റുകളും ഈ നീല നിറത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിർമ്മാതാക്കൾ അവരുടെ പ്രത്യേക ബ്രാൻഡ് അല്ലെങ്കിൽ സവിശേഷത തിരിച്ചറിയാനായിട്ട് വ്യത്യസ്ത കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഉൽപ്പന്നം പരിസ്ഥിതി സൗഹൃദമായിട്ട് വിപണനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതിദത്ത ചേരുവകൾ യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന സമയത്ത് പച്ച നിറം യൂസ് ചെയ്യാറുണ്ട്. പിങ്ക്, പർപ്പിൾ ഡിറ്റർജന്റുകൾ പലപ്പോഴും സൗമ്യമായ, സുഗന്ധമുള്ള അല്ലെങ്കിൽ പ്രീമിയം ഉൽപ്പന്നങ്ങളുമായിട്ട് വിപണനം ചെയ്യുന്നുണ്ട്. ഡിറ്റർജന്റിന്റെ നിറത്തിന് കറകൾ വൃത്തിയാക്കുന്നതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. ഒരു ഡിറ്റർജന്റ് ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചേരുവകൾ പരിശോധിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോ തുണി കഴുകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റുകൾ നീല നിറത്തിൽ കാണപ്പെടുന്നതിന്റെ റീസണിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിൽ ഇവിടെ നമ്മൾ കേട്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തുവാ മനുഷ്യ ഈ പറയുന്നേ? പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യം അല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS Metals ഉള്ളപ്പോൾ YS Metals ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS Metals, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് റെഫ്രിജറേറ്റർ അല്ലെ. ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ വൈദ്യുതിയും യൂസ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വൈദ്യുതി ലാഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന രീതിയാണ് കേട്ടോ അത്. അതായത് പലപ്പോഴും ആളുകൾ സ്ഥലം ലാഭിക്കാനായിട്ട് റെഫ്രിജറേറ്റർ ഭിത്തിയോട് ചേർത്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കേട്ടോ. റെഫ്രിജറേറ്ററിനും ഭിത്തിക്കും ഇടയിൽ സ്ഥലം ഉണ്ടായിരിക്കേണ്ട പ്രധാനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ കണ്ടൻസർ കോയിലും കംപ്രസറും സാധാരണയായിട്ട് റെഫ്രിജറേറ്ററുടെ പിൻഭാഗത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ചില മോഡലുകളിൽ അവ വശങ്ങളിലായിരിക്കും. രണ്ട് സിറ്റുവേഷൻസിലും അവയ്ക്ക് നല്ല വായു സഞ്ചാരം അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. ഭിത്തിയോട് വളരെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ കോയിലും കംപ്രസറും ക്രിയേറ്റ് ചെയ്യുന്ന താപത്തിന് രക്ഷപ്പെടാനായിട്ടൊരു സ്ഥലം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ഇത് അവയുടെ താപനില വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇത് മൂലം ഉൾവശം തണുപ്പിക്കാനായിട്ട് ഉപകരണം കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനായിട്ട് നിർബന്ധിതമാകുന്നുണ്ട്. തന്മൂലം ഉയർന്ന വൈദ്യുതി ഉപഭോഗത്തിനും കണ്ടൻസർ കോയിലും കംപ്രസറിലും വർദ്ധിച്ച ലോഡ് ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഉയർന്ന താപനില കാരണം വേനൽക്കാലത്ത് ഈ ഒരു സ്ഥിതി കുറച്ചുകൂടി വഷളാകുന്നുണ്ട്. കണ്ടൻസർ കോയിലും കംപ്രസറും വളരെ കാലം അമിതമായിട്ടുള്ള ലോഡ് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, കണ്ടൻസർ കോയിലുകളും കംപ്രസറും സൃഷ്ടിക്കുന്ന താപത്തിന് പുറത്തു കടക്കാനായിട്ട് സ്ഥലം അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. റെഫ്രിജറേറ്ററിനും ഭിത്തിക്കും ഇടയിൽ സ്ഥലം ഉണ്ടെങ്കിൽ വായു സഞ്ചാരത്തിനും താപം പുറത്തേക്ക് പോകാനായിട്ടും കഴിയുന്ന ഒന്നാണ്. ഇത് കണ്ടൻസർ കോയിലുകളിലെയും കംപ്രസറിലെയും ലോഡ് കുറയ്ക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇത് കൂടുതൽ കാലം ഫ്രിഡ്ജ് കേടുകൂടാതെ പ്രവർത്തിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭിത്തിക്കും റെഫ്രിജറേറ്ററിനും ഇടയിൽ വായു സഞ്ചാരം അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടം മതിയാകും. ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിൽ റെഫ്രിജറേറ്റർ ചുമരിൽ നിന്ന് 1 മുതൽ 2 അടി അകലെ സ്ഥാപിക്കാം. സ്ഥല പരിമിതി ഉണ്ടെങ്കിൽ ചുമരിൽ നിന്ന് 4 മുതൽ 5 ഇഞ്ച് അകലെ സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ഇത് വായു എളുപ്പത്തിൽ സഞ്ചരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒന്നുകൂടിയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇക്കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ലാലേ. സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോസും റീലുകളും പങ്കുവെക്കുന്നത് പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചിലരാകട്ടെ വൈറലാകാൻ വേണ്ടി എന്ത് സാഹസവും കാണിക്കാറുണ്ട്. അത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് റീലും ഫോട്ടോയും എടുത്ത് അപകടം സംഭവിച്ചവരെ കുറിച്ചും നാം കേൾക്കാറുണ്ടല്ലേ. ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് സാഹസം കാണിച്ച് ഫോട്ടോയും വീഡിയോസും ചിത്രീകരിക്കുന്നവർക്കെതിരെ ഇന്ത്യൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്ന ഒന്നാണ്. പക്ഷേ റീലെടുത്തു എന്നതിന് മാത്രം പ്രത്യേകമായിട്ടൊരു പിഴയല്ല, അപകടകരമായ പ്രവൃത്തി ഏത് നിയമലംഘനമായി കണക്കാക്കുന്നു എന്നതനുസരിച്ചാണ് നടപടി വരാറുള്ളത്. ട്രെയിനിന്റെ ഫുട്ബോർഡിലോ പടിയിലോ വാതിലിന് പുറത്തേക്ക് അപകടകരമായിട്ട് യാത്ര ചെയ്യൽ റെയിൽവേസ് ആക്ട് സെക്ഷൻ 156 പ്രകാരം മുന്നറിയിപ്പ് നൽകിയിട്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 3 മാസം വരെ തടവോ 500 രൂപ പിഴയോ രണ്ടും കൂടി ലഭിക്കാവുന്ന ഒന്നാണ്. 2026 പുതിയ നിയമ ഭേദഗതികൾക്ക് ശേഷം ചില റെയിൽവേ നിയമലംഘനങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിലവിലെ നടപടി പഴയ 500 രൂപ പരിധിയിൽ മാത്രം ഒതുങ്ങണം എന്നുമില്ല. ഇനി നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, റെയിൽവേ നിയമങ്ങൾ അനുസരിച്ച് ഓടുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് വീഡിയോ പകർത്തുന്നത് കണ്ടെത്തുകയാണെങ്കിൽ 1989 റെയിൽവേ ആക്ട് പ്രകാരം നടപടിയെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നിയമങ്ങൾ ലംഘിച്ചതിന് പിഴയും ചുമത്താനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുമാത്രമല്ല, ഓടുന്ന ട്രെയിനിന്റെ ഗേറ്റിന് സമീപം വീഡിയോ ചിത്രീകരിച്ചോ സ്റ്റണ്ട് അവതരിപ്പിച്ചോ റെയിൽവേ നിയമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാരന് 1000 രൂപ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല, ട്രെയിൻ ഗേറ്റിൽ ഒരാൾ റീൽസ് നിർമ്മിക്കുന്നതിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ റെയിൽവേക്ക് നടപടിയെടുക്കാനായിട്ട് കഴിയുന്ന ഒന്നുകൂടിയാണ്. അത്തരം സിറ്റുവേഷൻസിൽ RPFഉം GRPയും ആ വ്യക്തിയെ തിരിച്ചറിയുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. ചലിക്കുന്ന ട്രെയിൻ വാതിലിൽ റീൽസ് എടുക്കുന്നത് അയാൾക്ക് അപകടകരമാണെന്ന് മാത്രമല്ല മറ്റ് യാത്രക്കാർക്കും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. കൂടാതെ സോഷ്യൽ മീഡിയയിലെ ഈ വീഡിയോകൾ കണ്ടതിന് ശേഷം പലരും, പ്രത്യേകിച്ച് കുട്ടികള്, അവ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്തരം വീഡിയോകൾ മറ്റുള്ളവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓടുന്ന ട്രെയിനുകളുടെ ഗേറ്റുകളിൽ ഇത്തരം സ്റ്റണ്ടുകളും റീലുകളും നടത്തരുത് എന്ന് റെയിൽവേ ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, റീൽ എടുക്കുന്നതിനിടെ റെയിൽവേ സ്വത്ത് നശിപ്പിക്കുകയാണെങ്കിൽ പൊതു സ്വത്ത് നശിപ്പിച്ചതിന് വേറെ ക്രിമിനൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. മറ്റ് യാത്രക്കാരെ അപകടത്തിലാക്കുകയോ അനുമതിയില്ലാതെ ഷൂട്ട് ചെയ്ത് സ്വകാര്യത ലംഘിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അധിക നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. അതായത്, ഓടുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് റീലെടുക്കുന്നത് വൈറലാകാൻ വേണ്ടി ചെയ്ത സാഹസം എന്നതിലുപരി യാത്രക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന റെയിൽവേ നിയമ ലംഘനമായിട്ട് കണക്കാക്കാവുന്ന ഒന്നാണ്. മാത്രമല്ല, നിയമത്തിലെ കൃത്യമായിട്ടുള്ള പിഴ സംഭവത്തിന്റെ സ്വഭാവവും ബാധകമായിട്ടുള്ള വകുപ്പും അനുസരിച്ചായിരിക്കും. അപ്പോ വൈറലാവാൻ വേണ്ടി, ട്രെൻഡിങ് ആവാൻ വേണ്ടി ഓടുന്ന ട്രെയിനിന്റെ വാതിലിൽ നിന്ന് റീൽസ് എടുക്കുന്നത് പിടിക്കപ്പെടുകയാണെങ്കിൽ റെയിൽവേക്ക് നടപടിയെടുക്കാനായിട്ടും പിഴ ചുമത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും മൈൻഡിൽ ഒന്ന് വെക്കാട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രീ ആയി ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അമ്മയാകാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ജൂലൈ 25 ലോക IVF ദിനത്തോടനുബന്ധിച്ച് വന്ധ്യതാ ചികിത്സയിലെ സാധ്യതകളെ കുറിച്ചും IVFനെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിലെ ഡോക്ടർ അഞ്ജു മാധവ്. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ അനാമികയോടൊപ്പം.

വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമൂടിയ ജലാശയത്തിന് നടുവിലായിട്ട് ഒരു ദ്വീപുണ്ട്. മനോഹരമായിട്ടുള്ള ആകാശവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഒരു ദ്വീപ്. ഗിംസി എന്നാണ് ഈ ദ്വീപിന്റെ പേര് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഈ ദ്വീപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ പക്ഷികളാണ് ഉള്ളത് എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ടല്ലേ. 6.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ഐസ്ലാൻഡിന്റെ വടക്കൻ തീരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. രാജ്യത്തിന്റെ വടക്കേ അറ്റത്തെ ജനവാസ കേന്ദ്രവും ആർട്ടിക് സർക്കിളിനുള്ളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഐസ്ലാൻഡിലെ ഏക ഭാഗവുമാണ് ഗ്രിംസി. പക്ഷി നിരീക്ഷകരുടെ പറതീസ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ദ്വീപാണ് കേട്ടോ ഇവിടെ. പഫിനുകൾ, ആർട്ടിക് ടേണുകൾ, റേസർ വില്ലുകൾ, ഗിലേ മോട്ടുകൾ എന്നിവയാണ് ഇവിടെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ബേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷികളും മനുഷ്യരും മാത്രമല്ല, ഐസ്ലാൻഡിക് ആടുകളും കുതിരകളും ദ്വീപിലെ പുൽമേടുകളിൽ മേയുകയും ദ്വീപിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല, പ്രകൃതി മനോഹാരത നിറഞ്ഞ ദ്വീപാണെങ്കിലും ഇവിടുത്തെ ജീവിതം അത്ര വലിയ മനോഹരമൊന്നുമല്ല എന്ന് തന്നെ പറയാം. കാരണം തണുത്തുറഞ്ഞ കാലാവസ്ഥയും ശക്തമായിട്ടുള്ള കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ദ്വീപിൽ ഒരു കാലത്ത് ധാരാളം ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്നാൽ ഇപ്പോ 20 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ശൈത്യകാലം കഠിനമാകുന്ന സമയത്തുണ്ടല്ലോ, പല വീടുകളിൽ നിന്നും ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് താമസം മാറാറുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് പക്ഷികളെ കാണാനായിട്ടും ദ്വീപിന്റെ ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാനായിട്ടും വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ആ സമയത്ത് ഈ ഒരു ദ്വീപ് കുറച്ചുകൂടി ആക്റ്റീവ് ആകാറുണ്ട്. എന്നാൽ സഞ്ചാരികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദ്വീപ് വീണ്ടും നിശബ്ദമാകും. മത്സ്യബന്ധനമാണ് ഈ ഒരു ദ്വീപിന്റെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്നുകൂടി പറയാട്ടോ. അത് മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് ആശുപത്രിയോ ഡോക്ടറോ പോലീസ് സ്റ്റേഷനോ ഒന്നും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. എമർജൻസി സിറ്റുവേഷൻസിലെ കോസ്റ്റ് ഗാർഡും എമർജൻസി സർവീസുകളും നടത്തിയെടുക്കാനായിട്ട് ഈ ദ്വീപ് നിവാസികൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഗിംസി എന്ന ദ്വീപിലുള്ളത് വെറും 20 മനുഷ്യര് മാത്രമാണ് കേട്ടോ. ഇവരുടെ കൂടെയുള്ളത് അല്ലെങ്കിൽ കൂട്ടിനുള്ളത് 10,00,000 പക്ഷികളാണ്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: ഒപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, റോഡിൽ യെല്ലോ നിറത്തിലുള്ള ചതുരക്കളങ്ങൾ വരച്ചിരിക്കുന്നത് നമ്മളിൽ പലരും വാഹനം ഓടിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പലർക്കും ഇതെന്താണ് എന്നുള്ളത് അറിയില്ല. ഇത് വെറും മഞ്ഞവര മാത്രമല്ല കേട്ടോ, വാഹനം ഓടിക്കുന്നവർക്ക് പൊതുവെ മനസ്സിലാകാത്ത റോഡ് മാർക്കിംഗ് ആണ് ഇത്. തിരക്കുള്ള ജംഗ്ഷനുകളിലെ തടസ്സം കൂടാതെ വാഹനങ്ങൾ കടന്നു പോകാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിനും ട്രാഫിക് തടസ്സങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് ഈ ഒരു ചതുരക്കളങ്ങൾ എന്ന് പറയുന്നത്. റോഡ് മാർക്കിങ്ങുകളിലെ മഞ്ഞ നിറം എന്നത് അതീവ പ്രാധാന്യമുള്ളതും അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യം കുറവുള്ള രണ്ടോ അതിലധികമോ പ്രധാന റോഡുകൾ സംഗമിക്കുന്ന സ്ഥലങ്ങളിലോ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾക്ക് ശേഷമോ ആണ് ഈ സംവിധാനം പൊതുവെ കാണപ്പെടാറുള്ളത്. ബോക്സ് മാർക്കിങ്ങിന്റെ ഗണത്തിൽപ്പെട്ട മാർക്കിംഗ് ആണ് കേട്ടോ ഞാനീ പറഞ്ഞത്. ഒരേ ദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ ഈ മഞ്ഞ ചതുരക്കളങ്ങളിൽ നിർത്തേണ്ടി വരില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർമാര് അവിടേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ എന്നതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. അതായത് ഡ്രൈവർമാര് സ്വയം കൺട്രോൾ ചെയ്ത് ട്രാഫിക് തടസ്സം ഒഴിവാക്കുക എന്നർത്ഥം. ഒരു കാരണവശാലും അവിടെ വാഹനങ്ങൾ നിർത്താനായിട്ടോ പാർക്ക് ചെയ്യാനായിട്ടോ അനുവാദമില്ല. അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചതുരക്കളങ്ങൾക്കപ്പുറം കടക്കാം എന്നുറപ്പുള്ളപ്പോൾ മാത്രമേ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് അനുവാദമുള്ളൂ. അസൗകര്യമുള്ള സ്ഥലങ്ങളിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ, റൗണ്ട് എബൌട്ടുകൾ തുടങ്ങിയവ ഒഴിവാക്കാം എന്ന ഫെസിലിറ്റിയും ഈ ഒരു മാർക്കിങ്ങിനുണ്ട്. ട്രാഫിക് തിരക്കുകൾ സ്വയം കൺട്രോൾ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ മുഖമുദ്രയാണ് മഞ്ഞ ചതുരക്കളങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോ റോഡിൽ കാണുന്ന യെല്ലോ ബോക്സിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രീ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

അതെ, ലോകത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ വിമാനത്താവളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നേപ്പാളിലെ ലുക്ല വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വിമാനത്താവളമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. എവറസ്റ്റ് കൊടുമുടിയുടെ അടിവാരത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിട്ടുള്ള ലുക്ല കിഴക്കൻ നേപ്പാളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെയാണ് വിമാനത്താവളവും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ലോകത്തിന് മുകളിലുള്ള റൺവേ എന്നാണ് ഈ ഒരു എയർപോർട്ടിന് നൽകിയിരിക്കുന്ന പേര് തന്നെ. ലോകത്തിലെ അപകടകരമായിട്ടുള്ള 10 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഈ ഒരു എയർപോർട്ട് ഒന്നാമതായിട്ട് തന്നെയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലുക്ല ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വിമാനത്താവളമായിട്ട് മാറുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഈ വിമാനത്താവളത്തിന് ചെറുതും കുത്തനെയുള്ളതുമായിട്ടുള്ള റൺവേ ആണ് ഉള്ളത്. അതുകൊണ്ട് ഇത് വിമാനത്താവളത്തിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപകട സാധ്യതകൾ ഉണ്ടെങ്കിലും എവറസ്റ്റ് മേഖലയിലേക്ക് പോകുന്ന യാത്രക്കാർക്കും ട്രെക്കിംഗ് നടത്തുന്നവർക്കും വിമാനത്താവളത്തെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, വിമാനത്താവളത്തിന്റെ എല്ലാ വശങ്ങളും പർവ്വതങ്ങളും ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയും നിറഞ്ഞ ഒന്നുകൂടിയാണ് കേട്ടോ. ഇടുങ്ങിയ റൺവേയുടെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുന്നിൻ ചെരുവ് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ഹിമാലയൻ മേഖലയിലെ സ്ഥിരതയില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. പെട്ടെന്ന് മൂടൽ മഞ്ഞും മഴയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇത്തരം കാലാവസ്ഥ വിമാന സർവീസുകളെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ ആധുനിക വ്യോമ ഗതാഗതം നിലവിലില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹെലികോപ്റ്ററും ചെറിയ വിമാനങ്ങളും മാത്രമേ ഇവിടെ ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ. റഡാർ സംവിധാനങ്ങളും വിമാന നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ലുക്ല വിമാനത്താവളത്തിൽ കുറവാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഒരു വിമാനത്താവള റൺവേയുടെ ശരാശരി നീളം 8,000 അടി മുതൽ 13,000 അടി വരെയാണ് എന്നിരിക്കെ ലുക്ല വിമാനത്താവളത്തിൽ റൺവേയുടെ നീളം 527 മീറ്റർ മാത്രമാണ്. ഈ ഒരു റീസൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എയർപോർട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ട് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് കുട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ട്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ബൈ പറഞ്ഞേ പറ്റൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, പകലിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഈ രാത്രിയിലാണ് ജീവിതം അതിൻ്റെ യഥാർത്ഥ മുഖം പലപ്പോഴും കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എത്ര വലിയ ചിരി പാസാക്കിയാലും കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലെവിടെയോ ഒരു നോവ് ബാക്കിയുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതവും എളുപ്പവുമല്ല ഈ ജീവിതം. ഓരോ ദിവസവും ഒരു യുദ്ധമാണ്. പുറമേ കാണുന്ന തിളക്കങ്ങൾക്കപ്പുറം ഉള്ളിൽ പലരും തളർന്നിരിക്കുകയാണ്. ചിലപ്പോൾ തോന്നും എല്ലാം വിട്ടറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്. എന്തുവന്നാലും പിടിച്ചു നിൽക്കണമെന്ന വാശിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഓട്ടപ്പാച്ചിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നു എന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ സങ്കടം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു അല്ലെ? വളർന്ന് വലുതാവുമ്പോൾ ആകാശത്തോളം ഉയരണമെന്നും ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കണമെന്നും നമ്മൾ മോഹിച്ചു. എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ പരുക്കൻ നിരത്തുകളിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്വപ്നം കാണുന്ന അത്ര എളുപ്പമല്ല അതൊന്ന് നേടിയെടുക്കാനെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപാട് തവണ നമ്മൾ വീണ് പോയിട്ടുണ്ടാവും. പ്രിയപ്പെട്ട പല സ്വപ്നങ്ങളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തോൽവികളിൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ച് കാണും. ആ സമയത്തൊക്കെ കണ്ണുനീർ അടക്കി പിടിച്ച് വീണ്ടും ജീവിതം തുടങ്ങാൻ നമ്മൾ കാണിച്ച ആ ഒരു ധൈര്യമില്ലേ, അതാണ് യഥാർത്ഥ ജീവിതം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയം എന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വികാരമാണെന്ന് പറയുമ്പോഴും അത് നമുക്ക് നൽകുന്ന വേദനയോളം വലുതല്ല മറ്റൊന്നും. ജീവനെ പോലെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് ആരുമല്ലാതായി മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യത, അത് വളരെ വലുതാണ്. ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയുമ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ശ്വാസം വിടാൻ പോലും നമ്മൾ പാടുപെടും. എങ്കിലും തകർന്ന ഹൃദയവുമായി പിറ്റേ ദിവസം രാവിലെ ഒന്നും അറിയാത്തതുപോലെ ജോലിക്ക് പോകുന്നവരും മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്നവരുമുണ്ട് നമുക്കിടയിൽ. ഉള്ളിലെ സങ്കടക്കടൽ പുറത്തു കാണിക്കാതെ ജീവിച്ച് തീർക്കുക എന്നത് ചില്ലറ കാര്യമല്ല. പ്രണയനാരേശങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുപാട് ആത്മബലം അത്യാവശ്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഒരു കാലത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ്. നമ്മളീ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കും എന്ന് പരസ്പരം പറഞ്ഞിരുന്ന ആ ക്യാമ്പസ് കാലം ഓർമ്മയില്ലേ? പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ പലരും പല വഴിക്കായി. തിരക്കുകൾ കൂടിയപ്പോൾ ദിവസവും വിളിച്ചിരുന്നവർ ആഴ്ചയിലൊരിക്കലും പിന്നെ മാസത്തിലൊരിക്കലുമായി ചുരുങ്ങി. ഇന്ന് വാട്സാപ്പിലെ ഒരു ഫോർവേഡ് മെസ്സേജിലോ ഒരു സ്റ്റാറ്റസ് റിപ്ലൈയിലോ ഒതുങ്ങിയിട്ടുണ്ടാവും. എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചാലും പഴയ ആ കൂട്ടുകാരെ ഓർക്കുമ്പോൾ നെഞ്ചിലൊരു പിടപ്പാണ്. അവരില്ലാതെ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നത് ലൈഫിലെ ഏറ്റവും വിഷമകരമായ ഒന്ന് തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ദിവസവും കാണുന്ന ഓരോ മനുഷ്യനും നമ്മൾക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളോട് പൊരുത്തുന്നവരായിരിക്കും. ചില വേദനകൾ നമുക്ക് ആരോടും പറയാൻ കഴിയില്ല. ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ സ്വന്തം കുടുംബത്തോടോ പോലും പങ്കുവയ്ക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ നമ്മുടെ ഒരു പക്ഷേ ഉള്ളിലൊതുക്കും. വാഷ്റൂമിലെ ഷവറിന് കീഴിൽ പൊട്ടിക്കരഞ്ഞും രാത്രി തലയണയിൽ മുഖമവർത്തി തേങ്ങിയും ആ സങ്കടങ്ങളെ നമ്മൾ സ്വയം ആശ്വസിപ്പിക്കും. പുറത്തു കാണുന്ന ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിൽ എരിഞ്ഞടങ്ങുന്ന 1000 ചോദ്യങ്ങളുണ്ടാവും. എങ്ങനെ സ്വന്തം കണ്ണുനീർ സ്വയം തുടച്ച് വീണ്ടും ലൈഫിനോട് ചിരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളൊരു വലിയ പോരാളിയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം കഠിനമാണ് എന്നത് സത്യം തന്നെ. പക്ഷേ അത് പൂർണ്ണമായും ഇരുട്ടല്ല. എവിടെയൊക്കെയോ ചില പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു അപരിചിതന്റെ പുഞ്ചിരി, മഴയത്ത് കുടിക്കുന്ന ഒരു ചൂട് ചായയുടെ രുചി, അപ്രതീക്ഷിതമായി നമ്മൾ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് വലിയ വലിയ സങ്കടങ്ങളെ മറികടക്കാൻ നമുക്ക് ലൈഫിൽ ഊർജം നൽകുന്നത്. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ലെങ്കിലും സ്വന്തം കൈകുത്തി എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ഒരു ബലത്തിലാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണെങ്കിലും യാത്ര തുടർന്നല്ലേ പറ്റൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വാഭാവികമാണ്. എപ്പോഴും ശക്തരായിരിക്കാൻ ആർക്കും കഴിയില്ല. തളർച്ച തോന്നുമ്പോൾ വിശ്രമിക്കുക, സങ്കടം വരുമ്പോൾ കരയുക, അതിലൊന്നും ഒരു തെറ്റുമില്ല. കടുത്ത വേനലിന് ശേഷം പെയ്യുന്ന മഴയ്ക്ക് വല്ലാത്തൊരു കുളിർമയുണ്ട്. അതുപോലെ ഈ സങ്കടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം മനോഹരമായ ഒരു നാളെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നാളെ വീണ്ടും പുതിയൊരു പോരാട്ടത്തിനായി നമുക്ക് തയ്യാറെടുക്കാം. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: Thank you.